റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം.

സന്ദേശം. 8:15 മൊഴിമുത്ത്, 9 സത്വചനം, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1 രുചിക്കൂട്ട്, 11:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 3 സ്ത്രീശക്തി, 4 റേഡിയോ കഫേ, 5 കഥാസരിത് സാഗരം, 6 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 8:45 ശുഭയാത്ര, 9 കരിയർ കോമ്പസ്, 9:30 നിലാമഴ, 10 മധുരഗീതങ്ങൾ.

0: ஃபாஸ்ட். மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக் ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறோம். மலங்கர சுரியானி கத்தோலிக்க சப, திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന് നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാനശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: നിങ്ങൾ കേട്ടത് സോപാന സംഗീതം.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. അതിർത്തികളിലെ ചരക്ക് നീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൌകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ LPMSന്റെ പ്രധാന സവിശേഷതകളാണ്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബാംഗങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. ഇന്നലെയുണ്ടായ സംഭവത്തിൽ 5 സ്ഥിര ജീവനക്കാരും 3 കരാർ തൊഴിലാളികളുമാണ് മരിച്ചത്. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കലക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭ്യമാക്കാൻ ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം

0: വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ ബി അശോകും എൻ പ്രശാന്തും അടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായികം യുവജനകാര്യ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമായാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. DVIS IRA തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. MG രാജമാണിക്യം KSEB ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. KJ MLA അധ്യക്ഷനാകും. ജില്ലയിലെ MP MLA തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റ് ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ്, ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. തൃശൂർ ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ LKG UKG വിഭാഗത്തിന് ഇന്നും നാളെയും കലക്ടർ അവധി നൽകി. മഴക്കെടുതിയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ പടിഞ്ഞാറ്റശ്ശേരി LP സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
1: മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇന്ന് അർദ്ധരാത്രി നീണ്ടകരപ്പാളത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരളതീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. മറൈൻ ഇന്ധന പമ്പുകളും July 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ നിരോധനം ബാധകമല്ലാത്ത യാനങ്ങളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ നീണ്ടകരയിലും അഴീക്കലും സജ്ജമാക്കിയിട്ടുണ്ട്.
0: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ KV ശരത്ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിലായിരുന്നു പരിപാടി. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: നാടകൃത്തും പ്രക്ഷേപകനും സാംസ്കാരിക പ്രവർത്തനവുമായിരുന്ന തിക്കൊടിയന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി KV ശരത്ചന്ദ്രൻ രചിച്ച നാടകത്തിൽ തിക്കൊടിയൻ, ഉറൂബ്, കെ രാഘവൻ എന്നീ മൺമറഞ്ഞ പ്രതിഭാധനന്മാർ കഥാപാത്രങ്ങളായി വന്നു. ഇവരുടെ ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതേപടി പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങൾക്കും ശബ്ദം പകർന്നത് കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ ബോബി സി മാത്യു ആണ്. തിക്കൊടിയന്റെ മകൾ പുഷ്പയും 12 ശബ്ദകലാകാരന്മാരും നാടകത്തിൽ പങ്കാളിയായി. തുടർന്ന് നാടക ചർച്ചയും ഉപഹാര സമർപ്പണവും നടന്നു. കവി PP ശ്രീധരനുണ്ണി ഉപഹാര സമർപ്പണം നടത്തി.
0: UKയിലെ കാൻഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 153 റൺസ് എടുത്തു. അടുത്ത മത്സരത്തിൽ നാളെ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. വയനാട് ബത്തേരിയിലെ സ്കൂളിൽ 2 കുട്ടികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചു. 4.5 5 രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള 13 ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9924. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC Road, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം. ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെയുള്ളത് ദീപ. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ വിഷസൊക്കെ അറിയിക്കാനുള്ള സമയമാണ്. 0469273033 എന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495730333 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജസിലൂടെ നല്ല നല്ല പോസിറ്റീവ് കോട്ട്സുകൾ അതുപോലെ തന്നെ വിഷസുകളൊക്കെ അറിയിക്കാം. ഇന്ന് June 9 അല്ലേ, എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ദിവസം പെട്ടെന്ന് പെട്ടെന്ന് ഓടിപ്പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു June 9 കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് 1923 നമ്മുടെ പട്ടാള അട്ടിമറിയിലൂടെ ബൾഗേറിയയിലെ സൈന്യം അധികാരം പിടിച്ചെടുത്തത് ഈ ഒരു ദിവസമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാൾട്ട് ഡിസ്നിയുടെ ഡൊണാൾഡ് ഡക്ക് എന്ന കാർട്ടൂൺ കഥാപാത്രം ഉണ്ടല്ലോ, അത് പുറത്തിറങ്ങിയത് 1934 ഈ ഒരു June 9. പിന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ആദ്യ മുങ്ങിക്കപ്പൽ USS ജോർജ് വാഷിംഗ്ടൺ പുറത്തിറങ്ങിയതും 1959 ഈ June 9 എന്നുള്ള ദിവസമാണ്. അങ്ങനെയുള്ള കുറച്ച് ചരിത്ര സംഭവങ്ങളാണ് ഇന്നുള്ളത്. പിന്നെ കുറച്ച് ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റഷ്യൻ സാമ്രാജ്യത്തിന്റെയൊക്കെ രാജാവായിരുന്ന അങ്ങനെയുള്ളവരുടെയൊക്കെ കുറച്ച്, പിന്നെ ഇംഗ്ലണ്ടിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ജോർജ് സ്റ്റീഫൻസൺ, പിന്നെ ലെസ് പോൾ, കിരൺ ബേദി അവരുടെയൊക്കെ ബർത്ത്ഡേയും കൂടിയാണ് ഇന്ന്. അപ്പം അങ്ങനെയുള്ള കുറച്ച് നമുക്ക് ഒരുപാട് ചരിത്ര സംഭവങ്ങളൊന്നും നടന്ന ദിവസമല്ല June 9 എന്ന് പറയുന്നത്. വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ദിവസം നടന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് ആരുടെയൊക്കെ ബർത്ത്ഡേ ഉണ്ട് അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഉണ്ട് എന്നൊക്കെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കേ അറിയുള്ളൂ. ഇന്ന് ആരുടെയൊക്കെയാണ് സ്പെഷ്യൽ ബർത്ത്ഡേയ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടോ എന്നുള്ളത്, അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കാത്തിരിക്കുകയാണ്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ സുലഭ ചേച്ചി ഒരു പിക്ചർ മെസ്സേജ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സുലഭ ചേച്ചി, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോളറിലേക്ക് പോവാം. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അനലേട്ടാ. ഓയെ, രാവിലെ തന്നെ എന്താ നമ്മൾ പറയില്ലേ, ഫസ്റ്റ് തന്നെ വിളിച്ച് ഉണർത്തുന്നത് അനിലേട്ടനാണ് ഇവിടെ. ആ, എന്താണ് ഇന്നത്തെ വിശേഷം? കൊട്ടിയൂര്. ഇപ്പൊ കൊട്ടിയൂരാണല്ലോ എല്ലാവരും അങ്ങോട്ടേക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത്.
1: ഞാനും കണ്ണനും അനീഷും കൂടെ.
0: ഓക്കെ, ഞങ്ങൾക്ക് കൂടെ വേണ്ടി പ്രാർത്ഥിക്കും അനിലേട്ടാ. ആ, അത് ശരി. അപ്പൊ പോയി തൊഴുതിട്ടൊക്കെ വരൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അപ്പൊ മാജിദ ആൻഡ് അമ്മു അല്ലേ? ഓക്കെ അനിലേട്ട, അപ്പൊ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോ അനിലേട്ടൻ പറഞ്ഞ മാജിദ ആൻഡ് അമ്മുക്കുട്ടി രണ്ടുപേർക്കും സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. അപ്പൊ എന്തായാലും ഇന്ന് ഞാനിങ്ങനെ ഇന്നലെ മുതൽ എന്റെ മനസ്സിൽ ഒരു പാട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയില്ല. ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ, നമ്മൾ പറയില്ലേ, നമ്മുടെ നാവിൽ ഇങ്ങനെ ചില പാട്ടുകളുടെ ചില ലൈൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല, അതിങ്ങനെ കിടക്കും. പിന്നെ നമുക്ക് കുറേ ദിവസത്തേക്ക് വേറൊരു പാട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത് വരെ ഈ പാട്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ ഈ പാട്ട് എത്രയോ പഴയ പാട്ടാണ്, എന്നാൽ ഇന്നലെ എന്താണ് ഇത് മനസ്സിലേക്ക് വരാൻ കാരണം എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ഈ റീൽസൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേക്കും അങ്ങനെയാണ് പല പാട്ടുകളും, പഴയ പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും ഒന്ന് സ്റ്റക്ക് ആവുന്നത് അല്ലേ. അങ്ങനെ സ്റ്റക്കായ പാട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ പാട്ട് ഫസ്റ്റ് എന്നിട്ട് നിങ്ങളെ കേൾപ്പിച്ചിട്ടേ ഉള്ളൂ. ഒന്ന് പുതിയ പാട്ട്, പുതിയ ആരും കേൾക്കാത്ത പാട്ടൊന്നും ഇല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമജിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: ഫിറ്റ്നസ് ഇനി ഡോക്ടർമാരുടെ കരുതലിൽ. കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക്സ് വിഭാഗം. ശാസ്ത്രീയമായ ഫിറ്റ്നസ് അഡ്വൈസും ഡയറ്റ് അഡ്വൈസും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്.

0: അങ്ങനെ ആശംസകളും പാട്ടുകളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് തിരികെ തിരികെയാണ് അടുത്ത കോളർ ഉണ്ട്. ഹലോ ഹലോ
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്തേ.
0: നമസ്തേ ശ്യാമള ചേച്ചി.
1: എന്തോ,
0: എന്താണ് ശ്യാമള ചേച്ചി രാവിലെ തന്നെ മിണ്ടാണ്ടിരിക്കുന്ന വിളിച്ചിട്ട്?
1: ഞാൻ മിണ്ടിയല്ലോ.
0: മിണ്ടിയല്ലോ എന്നാ പറ? ഇന്ന് ആരുടെയാണ് വിശ്വസ്? ഓ, സുഖായിട്ടിരിക്കുന്നു. ശ്യാമള ചേച്ചിക്ക് എന്തുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ?
1: അയ്യോ, മഴയോ? മഴയില്ല.
0: മഴയില്ല എന്നാ കൊറച്ച് ഞങ്ങള് തന്നുവിട്ടേക്കാം. ഇന്നത്തെ വിശ്വസ് ആർക്കാണ്?
1: ഇന്നത്തെ വിശേഷ
0: വൈഫിന്റെ പേരെന്താ?
1: കൃഷല കുമാരി.
0: എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഞാൻ തന്നെയാന്ന് തോന്നുന്നു ഈ വെഡിങ് ആനിവേഴ്സറി പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പേര് പറയുകയും ചെയ്തതാ. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ് കേട്ടോ.
1: പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരാളുടെ വിവാഹവാർഷികമായിരുന്നേ. അതിന്റെ പേര് രഘു ഷീജ.
0: അതും രഘു. രഘു ഷീജ. ഓക്കെ,
1: രഘു ഷീജ. പിന്നെ എന്റെതും ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നല്ലൊരു വിവാഹവാർഷിക ആശംസകൾ.
0: എല്ലാവരും
1: ദീർഘായുസോടുകൂടി ഇരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
0: ശരി ശ്യാമള ചേച്ചി പറഞ്ഞ എല്ലാവർക്കും സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ് കേട്ടോ.
1: ശരി, ഇന്ന് വിവാഹവാർഷിക ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും കൂടെ എന്റെ ഹൃദയം നിറഞ്ഞ പ്രത്യേക ഒരു ആശംസകള്.
0: ഓക്കെ, തീർച്ചയായിട്ടും. ശ്യാമള ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? അപ്പൊ എന്തായാലും സ്പെഷ്യൽ ആനിവേഴ്സറി വിഷസ് ആയിട്ട് അപ്പൊ എല്ലാരോടും പറഞ്ഞേക്കാം. നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് മനസ്സിലായി ഇന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ശരി, എല്ലാവരോടും അറിയിച്ചേക്കാട്ടോ. അപ്പൊ നമ്മുടെ ശ്യാമള ചേച്ചി എല്ലാവർക്കും ഒരു സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് സുലൈച്ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിമനോഹരമായ ഒരു പൂന്തോട്ടം ഒന്നാകെ നശിപ്പിക്കാൻ ചിലപ്പോൾ ഒരു പുഴു മതിയാകും. ചില മനുഷ്യരും അത്തരം പുഴുക്കളെ പോലെയാണ്, മനോഹരമായ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്ന് അതിനെ ആകെ നശിപ്പിച്ച് അടുത്ത ഇടം തേടി അവർ പോകും. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. എന്താണ് സുലൈച്ചേട്ടാ, സുലൈച്ചേട്ടന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ നമ്മുടെ വിജി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു പിക്ചർ മെസ്സേജ് ആണ്. വിജി ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അഷ്റഫിക്ക മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്നേഹം സത്യമാണ്, സത്യം പലപ്പോഴും സുന്ദരമാകാറില്ല. അതുകൊണ്ടായിരിക്കാം സ്നേഹം പലപ്പോഴും സുന്ദരമാകാത്തത്. ഓരോ ദിവസവും നമുക്ക് തരുന്നത് നന്മയുടെ സ്നേഹത്തിന്റെ ഓരോ പുതിയ കാൽവെപ്പുകളാണ്. ആ കാൽവെപ്പുകൾ സന്തോഷമായിരിക്കട്ടെ. ശുഭദിനം നേരുന്നു എല്ലാ കൂട്ടുകാർക്കും. ടി അഷ്റഫ് വെസ്കൈപ്പുറം. അഷ്റഫ് ും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഹലോ.
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: കൃഷ്ണകുമാറേ ചോദ്രയെന്നേ.
0: എന്താ കൃഷ്ണകുമാർ ഏട്ടാ, ഒരു പുഞ്ചിരിയൊക്കെ രാവിലെ തന്നെ.
2: ഓക്കെ,
0: അപ്പൊ ശ്യാമള ചേച്ചിയുടെ കാര്യം ഓർത്താണ് രാവിലെ ചിരി വന്നത്. അപ്പൊ അത് ഒരു സന്തോഷാണ്. ശ്യാമള ചേച്ചിക്ക് ഒരാളെ ചിരിപ്പിക്കാൻ പറ്റി എന്നുള്ളതാ. പറയൂ കൃഷ്ണകുമാരെ, എന്നത്തെ വിഷസ് ആർക്കാ?
2: ഓക്കെ,
0: മൂന്ന് പേർക്കും.
2: പിന്നെ ഇപ്പൊ ഈ വള്ളംകുളത്തുള്ള നന്നൂരുള്ള ഒരു ശാന്തമ്മ കേൾക്കുന്നുണ്ട്. അവർ റേഡിയോ വിളിക്കത്തില്ല. ഈ ഇടയ്ക്ക് അവിടുത്തെ ഒരു മോൻ എന്നോട് പറഞ്ഞാലും ഞങ്ങൾ റേഡിയോ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പറഞ്ഞാതോ, നന്നൂരുള്ള ശാന്തമ്മയ്ക്കും പ്രശാന്ത ചേട്ടനും പിന്നെ മോളുണ്ട്, ബാക്കി കുടുംബം എല്ലാവർക്കും ഒരു അശംസ.
0: ഓക്കെ, ശാന്തമാമ എന്താ ശാന്തമാമ വിളിക്കാത്തത്? വിളിച്ച് വിശ്വസൊക്കെ ഇതുപോലെ പറയൂ. കൃഷ്ണകുമാറിയുടെ ഒരു വിശ്വസം കൊടുക്കണം. നിങ്ങളെ കുടുംബത്തോടെ എല്ലാവർക്കും നല്ലൊരുടെ വിഷയുന്നു. ഓക്കെ കൃഷ്ണകുമാറേട്ട, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ.
2: ഓക്കെ,
0: അപ്പൊ നമുക്കിനി അടുത്ത ഒരു പാട്ടിലേക്ക് പോകാം.

0: അയാലോ പാട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോഴാണ് വീട്ടിലെല്ലാവരും നല്ല തിരക്കിലായിരിക്കില്ലേ രാവിലെ. കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, സ്കൂളിൽ ചോറ് കൊടുത്തു വിടണം, അങ്ങനെ ഒന്നൊന്നര തിരക്കായിരിക്കും രാവിലെ. മൊത്തത്തിൽ ബഹളമായിരിക്കും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഫ്രീ ആവണമെങ്കിൽ 9 മണി 9:30 ആവണം എല്ലാവരും പറഞ്ഞു വിട്ട് കഴിയുമ്പോഴേക്കും. അപ്പം ഒരു ആശ്വാസമാവും അല്ലേ, എല്ലാ ജോലികളും കുറച്ചൊക്കെ കഴിഞ്ഞു എന്നുള്ളത്. അപ്പം അങ്ങനെ രാവിലെ തിരക്ക് പിടിച്ച് ജോലിയായിരിക്കും. അപ്പം ആ ജോലിക്കിടയിലും ഇനിയിപ്പോൾ ആരാണ് വിളിക്കുന്നത് നോക്കാം. ഹലോ.
1: Hello, good morning, Mr. Pereira.
0: Yes, good morning, Mr. Pereira. Shamsudhanika.
1: എന്താണ് കുട്ടി വിശേഷങ്ങളൊക്കെ? അവിടെ
0: ഇവിടെ ഇപ്പൊ മഴയില്ല, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്.
1: സാധ്യതയുണ്ട്.
0: അപ്പൊ ഇന്നത്തെ
1: വിശേഷം വാർത്ത വായിച്ചാറുണ്ട്, നല്ല രസമുണ്ടല്ലേ. ദിവ്യടാ,
0: എന്ന് വാർത്ത വായിച്ചു? ഇന്നോ?
1: ഇന്ന് വാർത്ത പോലുള്ള വാക്കുകളൊക്കെ കിട്ടും ഇങ്ങനെ കൊറേ കാര്യങ്ങള്.
0: അതാണോ? രാവിലെ വാർത്ത വായിച്ചത് ആകാശവാണി എന്നാ? ഞാൻ വായിച്ചിട്ടില്ല ഇന്ന്. ആകുന്നത്
1: വാർത്ത വായിച്ചാൽ ആകാശവാണി എന്നല്ല, പക്ഷെ എന്നാലും എന്തോ വാർത്ത വായിക്കുന്ന പോലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേട്ടു.
0: ആണോ? അയ്യോ, അതെന്താണാവോ?
1: ഇന്ന് രാവിലെ 7 മണിക്ക് ഏഴ് പത്ത് ആയി ആവണുള്ളൂ, മറ്റേ ഈ വിശ്വസ് തുടങ്ങുന്നതിന് മുമ്പേ.
0: അതെന്താ?
1: അപ്പൊ എന്തായാലും അത് നല്ല രസമായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല രസത്തിലുള്ള ഒരു സംഭവം.
0: അത് ശരി. അപ്പൊ എന്താന്ന് ഞാൻ നോക്കട്ടെ. പ്രത്യേകിച്ച് ഒന്നും പോയില്ല, ഇന്നത്തെ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, അതേ ഉള്ളൂ.
1: ഇന്നത്തെ വിശ്വസ് നമുക്ക് കൂടുതൽ സംസാരിച്ചു
0: വരുമാണ്.
1: നമ്മുടെ വിശ്വസ്, നസീമ, അതുപോലെ നദീറ, ശീബ, കുമരകം, പിന്നെ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ദീപ, അമൃത, അപർണ, അതുപോലെ റേഡിയോ മക്ബസിന്റെ എല്ലാ ഈ മറ്റേ പിന്നണി പ്രവർത്തകർക്കും എന്റെ ഡയറക്ടർ സാറിനും
0: ഓക്കെ. ശംസുദിനിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞങ്ങളും അറിയിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ജോലിയൊക്കെ കുറച്ച് സ്പീഡാവും അല്ലെ, നമുക്ക് സന്തോഷത്തോടെ എനർജറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിരെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9944-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
4: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
2: തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: പുറത്ത് മഴ വരാനുള്ള സാധ്യത കൂടിക്കൂടി വരുന്നുണ്ട്, ഇരുണ്ട് പുകഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കാര്യം എന്തൊക്കെയാന്ന് പറഞ്ഞാലും മഴ കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞാലും ഈ മഴ ഇങ്ങനെ കാണുമ്പോഴേ ഇങ്ങനെ ഇരുണ്ട് പുകഞ്ഞു വരുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു സന്തോഷമാണ്, മഴ പെയ്യാൻ പോകുന്നല്ലോ എന്നോർത്തുള്ള സന്തോഷം. കാരണം ഇപ്പം നിലവിൽ നമ്മൾ അകത്തിരിക്കുകയാണല്ലോ, പുറത്തിറങ്ങുമ്പോഴാണല്ലോ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മഴയെന്ന് പറയുന്നത് അല്ലേ. എത്ര ചൂടാണെങ്കിൽ നമുക്ക് വെയിലിങ്ങനെ നമ്മളിരുന്ന് ആസ്വദിക്കുമോ. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം ഇങ്ങനെ മഴ നോക്കിയിരിക്കുക, പക്ഷെ ചൂട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമോ? ഒരിക്കലും ഇല്ല അല്ലേ. മഴ ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ പുറത്തിറങ്ങുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, കുട്ടികൾക്ക് അതിലേറെ ബുദ്ധിമുട്ടാണ് സ്കൂളിലേക്ക് പോകുമ്പോൾ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാഴികയില്ല, പക്ഷെ എന്നാലും കാണുമ്പോൾ ഒരു സന്തോഷം പുറത്തേക്ക് നോക്കുമ്പോൾ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നാരായണൻ ചേട്ടനാണ്. ബന്ധങ്ങളുടെ ആഴം അറിയേണ്ടത് കണ്ണുകൊണ്ടല്ല മനസ്സുകൊണ്ടാവണം. പരസ്പരം മനസ്സിലാക്കിയുള്ള ബന്ധങ്ങൾ എന്നും തിളക്കത്തോടെ നിലനിൽക്കും, അത് സൗഹൃദത്തിലായാലും ജീവിതത്തിലായാലും. സ്നേഹപൂർവ്വം ഗുഡ് മോർണിംഗ് നാരായണൻ ചേട്ടന്, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ തൃക്കൊടിത്താനം പ്രേമ ചേച്ചി. ഗുഡ് മോർണിംഗ് മോളെ, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു പ്രേമ ചേച്ചി. മാക്ഫാസ്റ്റ് കുടുംബത്തിനും എല്ലാ ശ്രോതാക്കൾക്കും നന്മ നിറഞ്ഞ ശുഭദിനം നേർന്നുകൊണ്ട് ജലജ ചേച്ചി വാഴപ്പള്ളി ഇന്നലെ 31st വിവാഹ വാർഷികം ആഘോഷിച്ച നമ്മുടെ പ്രിയ സുഹൃത്ത് കോഴഞ്ചേരി. ഇത് പ്രേമചേച്ചി അല്ലേ തൃക്കൊടിത്താനത്ത് നിന്ന്? ഇതെന്താണ്? ആ അതെയല്ലോ, അതായത് ഇന്നലെ വിവാഹ വാർഷികം ആഘോഷിച്ച ജലജ ചേച്ചി വാഴപ്പള്ളി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓ അങ്ങനെ രണ്ടുപേരുടെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രിയ സുഹൃത്ത് കോഴഞ്ചേരി ലില്ലിക്കുട്ടിക്കും കുഞ്ഞുമോൻ ചേട്ടനും എല്ലാവിധ പ്രാർത്ഥന ആശംസകളും എന്റെ പേരിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ പേരിലും അറിയിച്ചുകൊള്ളുന്നു. ഒത്തിരി വർഷം ഇതേപോലെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആദ്യം പ്രേമ ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അതുപോലെ തന്നെ ജലജ ചേച്ചി അവർക്ക് അവരുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലില്ലിക്കുട്ടി ചേച്ചിയുടെ, അപ്പൊ ലില്ലിക്കുട്ടി ചേച്ചി സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിശേഷമായിട്ട് ഇന്നലെ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പൊ എന്തായാലും വെഡിങ് ആനിവേഴ്സറി വിഷസ് എന്റെ വകയും കൂടി രണ്ടുപേർക്കും അറിയിക്കുന്നു. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അമ്പിളി ചേച്ചിയാണ്. ഹായ് റേഡിയോ മാക്ഫാസ്റ്റ്, മോളൂസെ ഗുഡ് മോർണിംഗ്. മോളെ ഇന്ന് എന്റെ നാത്തൂന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. മോനും ഇന്ന് ബർത്ത്ഡേ ഉള്ള എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ കൊടുക്കണം. പിന്നെ റേഡിയോ ഫാമിലിക്കും അപ്പൂസിനും അമ്രൂസിനും ദീപൂസിനും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്ന് മറ്റ് വിശ്വസുള്ള എല്ലാവർക്കും സ്നേഹത്തോടെ നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. ഓക്കെ മോളെ, ഓക്കെ അമ്പിളി ചേച്ചി, എല്ലാവർക്കും കൊടുത്തേക്കാം. അതുപോലെ തന്നെ നാത്തൂന്റെ മോന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞല്ലോ, മോനും ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അങ്ങ് ദൂരെ വയനാട് എന്ന് നമ്മുടെ സിറാജ് വയനാടാണ്. ഈ നിമിഷം എന്നത് ഇപ്പോൾ മാത്രമാണ്, അടുത്ത നിമിഷത്തെ ഓർമ്മകളാണ്. ഊർന്നു പോകുന്ന ഓരോ നിമിഷവും ആസ്വദിക്കുക, അതിൽ അലിഞ്ഞു തന്നെ. ഗുഡ് മോർണിംഗ് ദീപ, ഏകാന്ത ചന്ദ്രികയെ തേടുന്നത് എന്തിനോ, ഗ്രീറ്റിംഗ് കാർഡിൽ ഒരു വെറൈറ്റിയായി. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്, എല്ലാ റേഡിയോ കൂട്ടുകാർക്കും, സൗഹൃദവാണിയിലെ സുഹൃത്തുക്കൾക്കും, ദീപയ്ക്കും സന്തോഷത്തിന്റെ പരിമളം വീശുന്ന ഒരു പുലരിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹത്തോടെ സിറാജ് വയനാട്. ഓക്കെ സിറാജ്, സിറാജിനും സ്നേഹത്തോടെ നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഒരു വെറൈറ്റി അല്ലേ ഏകാന്ത ചന്ദ്രികയെ എനിക്കും തോന്നി, കാരണം രാവിലെ ഏകാന്ത ചന്ദ്രികയിടുന്ന ആരും പ്രതീക്ഷിക്കില്ലല്ലോ. അതിന്റെ ആ ഒരു അനുപല്ലവി ചരണം ഉണ്ടല്ലോ, അത് വേറൊരു മൂഡിലേക്ക് കൊണ്ടുപോകും. അതിന്റെ ഇടയ്ക്കുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ വിചാരിക്കുകയില്ല ഈ പാട്ടിന് ഇങ്ങനെ ഒരു മ്യൂസിക് ഇടയ്ക്ക് വരും എന്നുള്ളത്. പക്ഷെ അതിനുശേഷം എന്താ അഴകീന ഒരാമുഖമായ ഭാവം എന്നൊക്കെ പറയുമ്പോൾ എന്ത് രസമാണ് നമുക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ റീൽസ് കേട്ടപ്പോൾ മുതൽ തുടങ്ങിയ ഒരു ഭ്രാന്താണ്. ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ അത് ആരെങ്കിലുമൊക്കെ ഒരു 10 കേൾപ്പിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതിന് ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് നമ്മളുടെ ലൈവ് ഷോസ് ആണ്, നിങ്ങൾ എല്ലാവരെയും കേൾപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിനോദം. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ്. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. പിന്നെ അതുപോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വെയിൽ കൊള്ളല്ലേ, മഴ നനയല്ലേ, ഉറക്കൊഴിക്കല്ലേ, വിശന്നിരിക്കല്ലേ, ഇതൊക്കെ പിന്നാലെ നടന്ന് പറയുന്ന ഒരേ ഒരാള് ഈ ഭൂമിയിലുള്ളൂ. കൂടെയുള്ളപ്പോൾ വെറുപ്പിക്കാതെ പോയെന്ന് പറയുന്ന മക്കളോട് ഒന്നേ പറയാനുള്ളൂ, ഈ വെറുപ്പിക്കലില്ലാത്ത ഒരു കാലം വരും. അപ്പം നീ സ്വയം ചിന്തിക്കും, അമ്മ കൂടെ ഉണ്ടായെങ്കിൽ, ഒന്ന് ശകാരിച്ചിരുന്നെങ്കിൽ. കൂടെയുള്ളപ്പോൾ തന്നെ സ്നേഹം കൊടുത്തും പരിഗണന കൊടുത്തും കൂടെ നിർത്തിക്കോ, നഷ്ടപ്പെട്ടാൽ വില കൊടുത്താൽ പോലും കിട്ടില്ല. മിനി ചേച്ചിയാണ്. വളരെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വാചാലരായി പോകും അല്ലേ. അതാണ് മിനി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ അറിയിക്കുന്നു. ഇന്നലെയും കൂടി ഞാനിങ്ങനെ ഒരു ഇതുപോലെ ഒരു റീൽസിൽ ഇങ്ങനെ ഒരു പോസ്റ്റിൽ ഇങ്ങനെ ഓരോരുത്തർ ഇടുന്നു ഇടുമല്ലോ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇടുമ്പോഴേക്കും അതിൽ പറയുന്ന കാര്യമാണ്, നമ്മൾ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ കഴിച്ചോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നേരത്തെ എത്തിയോ ലേറ്റ് ആയോ എന്താ ലേറ്റ് ആയത് കുഴപ്പമൊന്നുമില്ലേ എന്നൊക്കെ എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് അമ്മയാണല്ലേ. അച്ഛന്റെ മനസ്സിലൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളോട് തുറന്നു ചോദിക്കില്ല. എല്ലാം അമ്മ വഴി കണക്ഷനാണ് വരുന്നത് കൂടുതലും. അപ്പൊ അമ്മയായിരിക്കും എപ്പോഴും ഇതിന്റെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവര് ഇപ്പം അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമ്മളെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് സ്നേഹം പുറത്തധികം കാണിക്കാണ്ട് നടക്കുന്ന ഒരാളാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും അമ്മ വഴി അറിയുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അമ്മ എന്ന് പറയുന്നതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ. ഇപ്പൊ രാവിലെ വിളിച്ചാലോ കഴിച്ചോ എന്തായി എന്നൊക്കെ പറങ്ങും, അല്ലെങ്കിൽ എപ്പോ എത്തും, പിന്നെ സൂക്ഷിച്ചു വരണം, ഇതൊക്കെ പറയുന്ന ഒരേ ഒരാള് അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മിനി ചേച്ചി പറഞ്ഞ പോലെ പലരും വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടാക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നേ നമുക്ക് പറയാനുള്ളൂ, ഒരു ടൈം എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കല്ലേ, അല്ലെങ്കിൽ അത് ഇല്ലാത്തവർക്കറിയാം അതിന്റെ വിഷമം എന്ന് പറയില്ലേ. നമ്മൾക്ക് ഇതുപോലെയൊക്കെ ചോദിക്കാനും നമുക്ക് ആ ചോദിക്കുന്ന സമയത്ത് എന്തോ അമ്മ ഇങ്ങനെ നമ്മൾ കൊച്ചു കുട്ടികളാണോ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചോദിക്കാനെന്ന് നമ്മൾ പറയുമെങ്കിലും അത് ചോദിക്കാതെ എങ്ങനെ ഒരു ദിവസം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു വീർപ്പുമുട്ടലാണ്. അത് ആ ഒരു ചോദ്യം കേട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ല എന്നുള്ളതാണ്. അപ്പം അതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്ന ഒരു കാലം വരും എന്നുള്ളതാണ് ഒരു സത്യം. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം.
0: ഗുഡ് മോർണിംഗ് രാജപ്പൻ ചേട്ടൻ. പല പ്രകാരൻ പറയൂ ഇന്നത്തെ വിഷസ്.
1: പിന്നെ മറ്റാഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ല മഴയിൽ കുതിർന്ന ഒരു
0: ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് കുതിർപ്പിച്ചിട്ട് പറയാം, ഇവിടെ കുതിരാൻ പോകുന്നതേ ഉള്ളൂ. ആണല്ലേ. അപ്പൊ എന്തായാലും പെരുമഴയൊക്കെ ആസ്വദിച്ചിരിക്കും രാജപ്പൻ ചേട്ടാ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കേ, ഇനി നമ്മൾ പറഞ്ഞു പറഞ്ഞു ഒരുപാട് വാചാലയായി പോയി ഞാൻ, കാരണം നമുക്ക് പാട്ട് കേൾക്കാനുള്ള സമയമായി. സ്റ്റേ ട്യൂൺ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആകുമ്പോൾ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്
0: സുഭദ്ര ചേച്ചി, എന്താണ് വിശേഷം? മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാണല്ലേ?
1: ഇറങ്ങി എനിക്ക് വന്നു മോളെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാ. അമ്മയും മോളും ഇഷ്ടങ്ങളല്ലേ. ഓരോ വിഷമങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാം അമ്മമാര് ആദ്യം.
0: അതെ അതെ അതെ. അപ്പൊ അത് പെട്ടെന്ന് ഓർമ്മ വന്നല്ലേ പറഞ്ഞപ്പോ.
1: അതെ അതെ.
0: ശരി, അപ്പൊ ഇന്നത്തെ വിശ്വസുണ്ടോ ആർക്കെങ്കിലും?
1: അമ്മ നല്ലപോലെ നോക്കി മോള്. ഇയാതൊക്കെയുള്ള സമയത്തൊക്കെ അവള് മറക്കത്തില്ലൊന്നും.
0: അതെ, അങ്ങനെ തന്നെ വേണമല്ലോ.
1: അവക്കൊരു വിഷമം വരുമ്പോ ഓടും.
0: അതാണ്, അതെപ്പോഴും അങ്ങനെയാണ്. അമ്മ മകൾ അല്ലെങ്കിൽ അമ്മ മകൻ എന്നൊക്കെ പറയുമ്പോഴേക്ക് അത് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അതായത്
1: അപ്പോഴും
0: ആ സ്നേഹം അങ്ങനെ തന്നെ നിക്കട്ടെ, അമ്മയും മോളും തമ്മിലുള്ള സ്നേഹം കേട്ടോ. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: ഓക്കെ, ഇങ്ങോട്ട്.
0: താങ്ക് യു, താങ്ക് യു സുഭദ്ര ചേച്ചി. അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കുക, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഓർമ്മ വന്ന് അങ്ങനെയാണ് വിളിച്ചത്. നമുക്കത് ഈ നമ്മള് പറയില്ലേ, എഴുതിയാലും എഴുതിയാലും അല്ലെങ്കിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങൾ എന്താ, അങ്ങനെയാണ് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഒരേ ഒരു വിഷയം അമ്മ എന്നുള്ള വിഷയമാണ്. നെക്സ്റ്റ് കോളർ, ഹലോ.
2: ഹലോ, കുമാരിയാണ്.
0: ആ കുമാരി ചേച്ചി, എവിടെ ആയിരുന്നു കുമാരി ചേച്ചി?
2: ഞാൻ ആദ്യം വിളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വിചാരിച്ചിരുന്നു, പിന്നെ ഞാൻ അങ്ങ് വിട്ടുപോയി.
0: വിട്ടുപോയി
2: വഴിക്ക് അങ്ങ് പോയി.
0: അതാണ്
2: സുഭദ്ര ചേച്ചി വിളിച്ചപ്പോഴാ
0: റിലേ വന്നത്.
2: എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞാ എനിക്ക് ഞാൻ പറയുന്നില്ല,
0: വേണ്ട,
2: ഞാൻ നിർത്തി.
0: അതെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നമുക്കൊരു ടോപ്പിക്
2: പറഞ്ഞ ശ്യാമളയുടെ സഹോദരനും വൈഫിനും പിന്നെ ശ്യാമളയ്ക്കും
0: എല്ലാവർക്കും
2: നീട്ടി. അതുകൊണ്ട് ആ ശ്യാമളയ്ക്ക് ഒരു നല്ല ആശംസ, പിന്നെ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു നല്ല ആശംസ.
0: ഓക്കെ,
2: എല്ലാവർക്കും ഒരു നല്ല ആശംസ.
0: താങ്ക് യു കുമാരി ചേച്ചിക്ക്, നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ.
2: ഓക്കെ
0: ഓക്കെ. അടുത്തൊരു മെസ്സേജ് നമ്മുടെ ആന്റണി ചേട്ടൻ അയച്ചിട്ടുണ്ട്. ആന്റണി ചേട്ടൻ ഒരു പിക്ചർ, അതായത് 91 ഓണാഘോഷ അനൗൺസറായി ഞാൻ സമ്മാനദാനം ചലച്ചിത്ര നടൻ അശോകൻ. എനിക്ക് വയ്യ. ഗുഡ് മോർണിംഗ് ദീപ, ഏകാന്ത ചന്ദ്രികയെ തേടുന്നത് എന്തിന്? ഓർമ്മകളെ 35 വർഷം പിന്നിലേക്ക് കൊണ്ടുപോയ ഗാനം. ഇൻഹരിഹർ നഗർ സിനിമയുടെ ചിത്രീകരണം എറണാകുളത്ത് നടക്കുന്ന സമയം, അന്ന് ഞങ്ങളുടെ ലൈബ്രറിയുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തത് നടൻ അശോകനായിരുന്നു. പതിവ് പോലെ മാക്ഫാസ്റ്റ് പ്രോഗ്രാം കേട്ടുകൊണ്ട് ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു ശുഭദിനവും കൂടി നേരുന്നു. ഓക്കെ, എന്തായാലും 35 വർഷം പിന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്റെ ആ പാട്ടുകൊണ്ട് സാധിച്ചില്ലേ, അതാണ് ആന്റണി ചേട്ടാ. അപ്പം എന്തായാലും തിരിച്ച് ആന്റണി ചേട്ടന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. മനോജ് ചേട്ടൻ ഇരവി പേരൂരിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുപ്രഭാതം. ഇഷ്ടമുള്ളത് ആഗ്രഹിക്കുന്നതോടൊപ്പം നഷ്ടമായത് അംഗീകരിക്കുന്നതും കൂടിയാണ് ജീവിതം. ഒത്തിരി സ്നേഹത്തോടെ മനോജ് ഇരവി പേരൂർ. മനോജ് ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ചുമത്രക്കാരി ഗീത ചേച്ചി,
3: എന്തോ
0: എന്താണ് പറയൂ വിശേഷം?
3: അടിപൊളി മഴ, സൂപ്പർ മഴ.
0: സൂപ്പർ മഴ ഇവിടെ. മഴ ആ പെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് വേറെ എന്തൊക്കെ തോന്നുന്നു, മഴ പെയ്യുന്നുണ്ട്. ആ
3: അതെ അതെ.
0: ശരി, അപ്പൊ ഇന്നത്തെ വിശ്വസ ആർക്കാണ്?
3: അത് വിളിക്കാൻ തോന്നിയത് അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട്.
0: ആ
3: അമ്മയുടെ കാര്യം പറഞ്ഞില്ല ഇപ്പൊ മോള്.
0: ആ മനസ്സിലായി.
3: ആ അപ്പൊ അമ്മയ്ക്ക് അമ്മ കഴിഞ്ഞുള്ളൂ നമുക്ക് എല്ലാവരും. അമ്മ പോയിട്ട് ഇപ്പൊ 2 വർഷമാകുന്നു, ഇപ്പൊ 14 ആകുമ്പോഴത്തേക്കും. അപ്പൊ ഒന്ന് ഇനിയും കാണാൻ പറ്റൂലല്ലോ, അങ്ങനെ എന്നും
0: സങ്കടപ്പെടും.
3: നമ്മുടെ അമ്മയാണല്ലോ അമ്മ കഴിഞ്ഞ പിന്നെ കഴിഞ്ഞൊഴിവാക്കി
0: എല്ലാം. തീർച്ചയായിട്ടും.
3: അപ്പൊ അതുപോലെ നമ്മുടെ ആർജെ കുട്ടി ദീപ മോളെ അമ്മയുടെ അച്ഛനെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ
0: കഴിഞ്ഞ വെഡിങ് ആണ്, 7-ാം തീയതി.
3: ആ ഞാൻ ഒച്ച കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ കാരണത് അതിനെ സ്റ്റാറ്റസ്. അപ്പൊ ഞാൻ ഓർക്കുകയും ചെയ്തു, രാവിലെ ഒന്നും അറിഞ്ഞില്ലല്ലോ ഒന്ന് പറയാനൊന്നും.
0: ആ കൊഴപ്പല്ല, അത് ഇപ്പൊ ഇപ്പൊ ഞാനത്
3: ആശംസകൾ.
0: ഓക്കെ, താങ്ക് യു, ഞാൻ പറഞ്ഞേക്കാ കേട്ടോ. ഓക്കെ ഗീത ചേച്ചി, അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ലൈവ് ആണ്.
3: ആ ഇവിടെ കറണ്ട് പോയി
0: ഓ ശരി ശരി. അപ്പൊ
3: തിരുവല്ലയിലെ ഇവിടെ പോവാണ്. ചേക്കത്തിക്ക് ഒരു കണ്ണിന്റെ ഓപ്പറേഷൻ ഉണ്ട് അമിതാവർഗീസിന്റെ അവിടെ, ഡോക്ടർ അമിതാവർഗീസ്.
0: ശരി, അപ്പൊ എന്തായാലും പോകാനുള്ള
3: ദീപങ്ങൾക്കും എല്ലാ റേഡിയോ കൂട്ടുകാർക്കും നല്ല ഒരു ദിവസത്തിന്റെ
0: ഓക്കെ, തിരിച്ചും നല്ലൊരു ഡേ വിഷയം കേട്ടോ.
3: ഓക്കെ മോളെ.
0: അടുത്ത നമ്മുടെ മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന അമ്പിളി ചേച്ചി, നൈനുമോൻ എന്നാണ് പേരൊന്ന് പറയുന്നു കേട്ടോ. ഓക്കെ, നമ്മുടെ അമ്പിളി ചേച്ചിയുടെ നാത്തുവിന്റെ മോന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞല്ലോ, മോന്റെ പേര് നൈനുമോൻ എന്നാണ്. അപ്പൊ നൈനുമോനെ സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് കേട്ടോ. ഓക്കെ അമ്പിളി ചേച്ചി. അടുത്തത് ലില്ലിക്കുട്ടി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. രക്തബന്ധത്തിൽ മാത്രമല്ല സ്നേഹബന്ധത്തിലും കൂടപ്പിറപ്പുകൾ ഉണ്ടാവുമെന്ന് കാണിച്ചു തന്ന സൗഹൃദങ്ങളുണ്ട്. സ്നേഹത്തോടെ ശുഭദിനം ലില്ലിക്കുട്ടി. താങ്ക് യു പ്രേമ ചേച്ചി, ദീപുമോളെ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു താങ്ക് യു ഒതുക്കിയല്ലേ ലില്ലിക്കുട്ടി ചേച്ചി, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത നമ്മുടെ മോഹനൻ ചേട്ടനാണ്. ഗുഡ് മോർണിംഗ് മോളെ, എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ എന്റെ മകൻ അരുണിന്റെ മകൾ അമോഹയുടെ പിറന്നാളാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. വല്യേട്ടൻ അരുണോദയ മോഹൻ. തീർച്ചയായിട്ടും അമോഹയുടെ പ്രാർത്ഥനയ്ക്ക്, പിറന്നാളിന് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. സ്പെഷ്യൽ ആയിട്ട് അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു മോഹനൻ ചേട്ടൻ ആൻഡ് ഫാമിലി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് ലേഖ ചേച്ചിയുടേതാണ്. ഏതൊരു മനസ്സും ആഗ്രഹിക്കുന്നത് പരിഗണനയാണ്. അഴകിനെ സ്നേഹിക്കുമ്പോഴല്ല, ആഴത്തിൽ സ്നേഹിക്കുമ്പോഴാണ് ബന്ധങ്ങൾക്ക് മൂല്യങ്ങൾ ഉണ്ടാവുന്നത്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ലേഖ ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. അനിലേട്ടനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ മുഖത്തെ പുഞ്ചിരി മായ്ക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ തേടിയെത്തിയേക്കാം, പക്ഷെ പുഞ്ചിരിക്കാനും പുഞ്ചിരി നിലനിർത്താനുമുള്ള കാരണങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ട്. അവയെ കണ്ടെത്തേണ്ടത് നാം തന്നെയാണ്. ശ്രമമുണ്ടായാൽ മാത്രം മതി, എന്നും നമ്മളെ പുഞ്ചിരി മായാതിരിക്കട്ടെ. ശരിയാണ്, ഒരു 100 പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റിനുണ്ടാവും അല്ലേ. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാനായിട്ടുണ്ടെങ്കിൽ ആ കാര്യം പിടിച്ചങ്ങ് സന്തോഷിച്ചേക്കുക. കാരണം 100 പ്രശ്നങ്ങൾ അതവിടെ കിടക്കും. സന്തോഷിക്കാനുള്ള ഒരു കാര്യവും നമ്മൾ കളയരുത്, ഒരെണ്ണം മതി, അത് നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. കാരണം സങ്കടപ്പെടുത്താൻ എപ്പോഴും ഓരോരോ കാരണങ്ങളും നമ്മളെ തേടി എത്തിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കൊന്നും വേണ്ട, അതെപ്പോൾ വേണേലും നമ്മുടെ ഉള്ളിൽ നമ്മുടെ അടുത്തേക്ക് വരാം. പക്ഷെ സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വളരെ അപൂർവമൊക്കെ ആയിരിക്കും അത് വരുന്നത്. അപ്പോൾ ഉള്ളതിനെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തി നമ്മൾ സന്തോഷിച്ചേക്കുക എന്നുള്ളതാണ്. ദീപുകുട്ടി, ശ്യാമള ചേച്ചി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോസ്കുട്ടി, അമൃത കാർത്തികുട്ടി, ശോഭന ചേച്ചി, സഹർഷക്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സോങ് എല്ലാം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അനിലേട്ട. രാജപ്പൻ ചേട്ടൻ ഒരു മെസ്സേജും കൂടി അയച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വരുന്ന സന്ദേശം വെറും ഒരു മെസ്സേജല്ല, അതിലൊരു സത്യമുണ്ട്. ഉണർന്നപ്പോൾ മറ്റൊരാൾ നമ്മളെ ഓർക്കുന്നു എന്ന സത്യം. ഹാപ്പി ചൊവ്വാഴ്ച. ഓക്കെ രാജപ്പൻ ചേട്ടാ, അപ്പം എല്ലാവരുടെയും മെസ്സേജ് വായിച്ചോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാനുള്ള ഒരു സമയമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അയക്കാനുള്ള ചിലപ്പോൾ 7:55 ഒക്കെ ആകുമ്പോഴത്തേക്ക് മെസ്സേജ് പെട്ടെന്ന് അയക്കുന്നവരുണ്ട്. അപ്പോൾ വേഗം അയച്ചോ. ഒരു 2 മിനിറ്റും കൂടി ഞാൻ തരാം. 7 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഇന്ന് നമ്മൾ സന്തോഷിക്കുക. ബാക്കിയെല്ലാം പിന്നീടാണല്ലേ. ഈ സെക്കൻഡിൽ, ഈ മൊമെൻറ്റിൽ നമുക്ക് സന്തോഷിക്കാം പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. ചിലപ്പോൾ നമുക്കൊരു പാട്ട് വെക്കുമ്പോഴായിരിക്കും സന്തോഷം, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴായിരിക്കും സന്തോഷം. ആ സന്തോഷം നമ്മൾ അടിച്ചു പൊളിക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടല്ലോ, അത് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ യാത്രകൾ പോകുമായിരിക്കും. നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാളെ വിളിക്കുമായിരിക്കും. ആ സമയത്ത് അത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ ടൈമിൽ, അല്ലെങ്കിൽ നമ്മളൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് ബാക്കിയുള്ള സങ്കടങ്ങളൊക്കെ നമ്മൾ വലിച്ചേറ്റി സങ്കടപ്പെടാനാണെങ്കിൽ വെറുതെ അങ്ങനൊരു യാത്ര പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം സന്തോഷിക്കാനുള്ള എല്ലാ ചാൻസും കളയാണ്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അത് എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ എങ്ങനെയാ ദീപ പറ്റുക എന്നൊക്കെ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും. അപ്പൊ അത് ശരിയാണ്, നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേക്കും അതിനൊരു പരിഹാരം ഇപ്പുറത്തുണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തൊരു മെസ്സേജ് കണ്ട്, ഈ മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്തത്. നമ്മുടെ നദീറിത്തയുടെ മെസ്സേജാണ്. പോയി മറിഞ്ഞ ഇന്നലകളുടെ പുസ്തകത്തിലെ ദുഃഖസ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന താളുകൾ തിരിച്ചും മറിച്ചും നോക്കിയിരുന്നാൽ ജീവിതത്തിൽ എന്നും ഇരുട്ട് മാത്രമേ കാണാനാവൂ. അതിനാൽ ജീവിതത്തിൽ എന്നും ശുഭപ്രതീക്ഷകളുടെ ഓർമ്മകളെ താലോലിക്കാൻ ശ്രമിച്ച് മുന്നോട്ട് പോവുക. ദീപമോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും, ഇന്ന് വിശേഷമുള്ളവർക്കും, എന്റെ കാതോരം കൂട്ടുകാർക്കും, പ്രേമചേച്ചി ഷീബ, വിജയമ്മച്ചേച്ചി, മോഹൻ ചേട്ടൻ, ആകാശ്, മോൻസിറാജ് വയനാട്, എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ മഴയിൽ കുതിർന്ന ശുഭദിനം നേരുന്നു. ഓക്കെ, നദീറീത്തയ്ക്കും ഞങ്ങളും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. മഴയിൽ കുതിർന്ന ഒരു ശുഭദിനം. ദീപമോളെ ഇവിടെ മഴ തകർത്ത് പെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെയും മഴ തകർത്ത് പെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ വരുമ്പോൾ അധികം കാണുന്നില്ല. അതുകൊണ്ട് മഴ പെയ്യുന്നുണ്ടോ, മഴ പെയ്യുന്നില്ലേ എന്ന് എനിക്കറിയുന്നില്ല. പിന്നെ ഇച്ചിട്ട് വെള്ളം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തെറിച്ച് വീഴുന്ന എനിക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പൊ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക. ഇത്രയും നേരം ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്.

0: ரேடியோ மேக்வாஸ் 90.4 டைம் சென்
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്വാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. 12-ാം ക്ലാസ് ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഗൾഫിൽ നിന്നുള്ള വിദ്യാർത്ഥി നൽകിയ ഹർജിയിൽ CBSEയുടെ മറുപടി തേടി സുപ്രീംകോടതി. വെള്ളിയാഴ്ചയ്ക്കകം മറുപടി നൽകണം. പശ്ചിമേഷ്യ സംഘർഷം കാരണം ചില പരീക്ഷകൾ റദ്ദാക്കിയപ്പോൾ ഇംപ്രൂവ്മെന്റിന് അപേക്ഷിച്ചിരുന്നവരുടെ ഫലം പ്രഖ്യാപിച്ചിരുന്നില്ല. ഇതോടെയാണ് സൌദി അറേബ്യയിലെ സ്കൂളിൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്ന വിദ്യാർത്ഥി കോടതിയിലെത്തിയത്. കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണിതെന്നും ഉടൻ തീരുമാനമില്ലെങ്കിൽ തുടർ പഠനത്തെ ബാധിക്കുമെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അടുത്തത് ഒരു അറിയിപ്പ്. കവിയൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യോളജി താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. വെള്ളിയാഴ്ച 11 മണിക്ക് അഭിമുഖം നടക്കും. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിലെത്തണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447017947. സ്കൂൾ തുറന്നു, പെരുമഴക്കാലവും തുടങ്ങി. സ്കൂൾ വളപ്പിൽ അപകടനിലയിൽ നിൽക്കുന്ന മരങ്ങൾ നീക്കാൻ നടപടിയൊന്നുമില്ല. ചില മരങ്ങളുടെ കമ്പ് ഇറക്കിയെന്ന് പറയുന്നുണ്ടെങ്കിലും പലതും കെട്ടിടത്തിന് മുകളിലേക്ക് ചാഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട തൈക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കയറിപ്പോകുന്ന വഴിയിൽ തന്നെ അപകടമുണ്ടാകും വിധം ചാഞ്ഞാണ് മരങ്ങൾ നിൽക്കുന്നത്. കുട്ടികളും അധ്യാപകരും ഇതിനു കീഴിലൂടെ വേണം സ്കൂളിലേക്ക് കടക്കാൻ. റോഡിന്റെ മറുവശത്ത് വൈദ്യുതി ലൈനുമുണ്ട്. മരമോ മരത്തിന്റെ കമ്പ് വീണാൽ വൈദ്യുതി ലൈനിലായിരിക്കും വീഴുക. ഇത് വലിയ അപകടത്തിനിടയാക്കും. സ്കൂളിലേക്ക് കയറുന്ന വഴിയിൽ ഒരു മരം റോഡരികിലും രണ്ട് മരങ്ങൾ കൽക്കെട്ടിന് മുകളിലുമാണ് നിൽക്കുന്നത്. സ്കൂൾ വളപ്പിൽ ഇതിനോട് ചേർന്ന് കാർ ഷെഡുമുണ്ട്. ഹയർ സെക്കൻഡറി ലാബിന് സമീപവും മരങ്ങൾ നിൽപ്പുണ്ട്. 5 മുതൽ 10 വരെയും VHSE +2 ക്ലാസുകളും ഇവിടെയുണ്ട്. കൂടാതെ ഒരു മാസം കുറഞ്ഞത് 5 PSE പരീക്ഷകളും ഇവിടെ നടക്കുന്നു. ഇവിടുത്തെ LP സ്കൂൾ കെട്ടിടവും അപകടാവസ്ഥയിലാണ്. ഇവിടെ ക്ലാസ് നടക്കുന്നില്ലെങ്കിലും കുട്ടികൾ ഇതിന്റെ തിണ്ണയിൽ ഉച്ചസമയത്തും ഇടവേളകളിലും വിശ്രമിക്കാറുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോവാം. ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിന് മെറിറ്റ് സീറ്റുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ 7899 പേർക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. 2000 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഭിന്നശേഷിക്കാർക്കുൾപ്പെടെ മൊത്തം മെറിറ്റ് സീറ്റുകൾ 9899 ബുധനാഴ്ച വൈകിട്ട് 5 വരെ ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പരിശോധിച്ച് തിരുത്തലുകൾ ആവശ്യമെങ്കിൽ നടത്താം. June 15 ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. കേരള മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം 10 മുതൽ 1 വരെ. ഇതിനെതിരെ ഫയൽ ചെയ്ത പൊതുതാൽപര്യ ഹർജി കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. പൊതുജനങ്ങൾക്ക് നേരിട്ട് അപേക്ഷകളും പരാതികളും സമർപ്പിക്കുന്നതിനുള്ള സമയം ക്രമീകരിക്കുന്നതിനും ഓഫീസുകളുടെ പ്രവർത്തനവും ഭരണനിർവഹണവും ഉറപ്പാക്കുന്നതിനുമുള്ള നടപടിയായാണ് ക്രമീകരണം കൊണ്ടുവന്നതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഓഫീസ് പ്രവർത്തന സമയം നിശ്ചയിക്കുക എന്നത് ഭരണപരമായ അധികാരത്തിൽ ഉൾപ്പെടുന്നതാണ്. സന്ദർശന സമയം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ഓഫീസ് പ്രവർത്തന സമയം മുഴുവൻ ഇലക്ട്രോണിക് സേവനം ലഭ്യമാണെന്ന വസ്തുത ഹൈക്കോടതി പ്രത്യേകം രേഖപ്പെടുത്തി. ആധാർ അധിഷ്ഠിത സേവനം തിരഞ്ഞെടുത്താൽ പൊതുജനങ്ങൾ ഓഫീസിൽ വരേണ്ടതോ അപേക്ഷ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കേണ്ടതോ ഇല്ല എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറും അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകൾക്കും ചുവപ്പ് മുന്നറിയിപ്പ് നൽകി. ഈ 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ അത്യന്തം കനത്ത മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകി. വടക്കൻ ജില്ലകളിൽ 12 വരെ ശക്തമായ മഴ തുടരും. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിന് അപേക്ഷ നൽകിയത് 1.6 ലക്ഷത്തിലേറെ പേർ. 3.8 ലക്ഷം ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് അപേക്ഷ ലഭിച്ചതായി CBSE അറിയിച്ചു. പുനർമൂല്യനിർണയത്തിനും ഉത്തരക്കടലാസിലെ പ്രശ്നങ്ങളുടെ വെരിഫിക്കേഷനും അപേക്ഷിക്കാനുള്ള പോർട്ടൽ June 2 മുതൽ 7 വരെയായിരുന്നു. ഹാക്കിംഗ് ഉൾപ്പെടെ സൈബർ സുരക്ഷാ വെല്ലുവിളികൾ നേരിട്ടെങ്കിലും ഈ കാലയളവിലെല്ലാം പോർട്ടൽ ലഭ്യമായിരുന്നുവെന്ന് CBSE അവകാശപ്പെട്ടു. പൂർണ്ണമായും ഓൺലൈനിലായിരുന്നു അപേക്ഷാ നടപടിക്രമങ്ങൾ. തങ്ങളുടെ റോൾ നമ്പർ പോർട്ടലിൽ കാണിക്കുന്നില്ലെന്ന് പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസാന ദിവസമായ ഞായറാഴ്ച ഒട്ടേറെ വിദ്യാർത്ഥികൾ സാമൂഹിക മാധ്യമങ്ങളിൽ പരാതിപ്പെട്ടിരുന്നു. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസിന്റെ ഡിജിറ്റൽ പകർപ്പ് നേരത്തെ അപേക്ഷ നൽകി വാങ്ങാതിരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത്തരം സന്ദേശം ലഭിച്ചിട്ടുള്ളതെന്ന് CBSE വിശദീകരിച്ചു. UDF സർക്കാർ പ്രഖ്യാപിച്ച KSRTC ബസ്സുകളിലെ സ്ത്രീ സൌജന്യ യാത്ര 15 മുതൽ ഓർഡിനറി ബസ്സുകളിൽ ആരംഭിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ഓരോ ദിവസവും സ്ത്രീ യാത്രക്കാരുടെ വിവരങ്ങൾ KSRTC ശേഖരിക്കും. ഓരോ മാസവും യാത്രാ ചെലവ് വഴിയുണ്ടാകുന്ന ബാധ്യത കണക്കാക്കി KSRTC സർക്കാരിനെ അറിയിക്കും. സ്ഥാപനത്തിനുണ്ടാകുന്ന ബാധ്യത സർക്കാർ നൽകും. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യം നൽകും. എല്ലാ സ്ത്രീകൾക്കും സൌജന്യ യാത്രയ്ക്ക് അർഹതയുണ്ടാകും. ഫാസ്റ്റ് മുതലുള്ള സൂപ്പർ ക്ലാസ് ബസ്സുകളിൽ സൌജന്യം അനുവദിക്കുന്നത് നിലവിൽ പരിഗണിച്ചിട്ടില്ല. പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. സാങ്കേതിക സർവകലാശാലയിൽ ചൊവ്വാഴ്ച നടത്താനിരുന്ന രണ്ടാം വർഷ എം സി എ എസ് വൺ സപ്ലിമെന്ററി പരീക്ഷകൾ മാറ്റിവെച്ചു. പരീക്ഷ സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് വൈകിയതിനാൽ വിദ്യാർത്ഥികൾ പരാതിയുമായി മന്ത്രിയെ സമീപിച്ചിരുന്നു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. എസ് എസ് എൽ സി പ്ലസ് ടു തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നതിനായി ക്ഷേമനിധി ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 31. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0495 296 6577. ഇനി സ്പോർട്സ് ന്യൂസാണ്. ലോകകപ്പ് ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ ഒട്ടേറെ പ്രധാന താരങ്ങൾ പരിക്ക് കാരണം പുറത്തായി. ബ്രസീൽ സൂപ്പർതാരം നെയ്മർ ടീമിൽ ഉൾപ്പെട്ടെങ്കിലും തൊട്ടുപിന്നാലെ പരിക്കിലായി. എങ്കിലും നെയ്മറെ നിലനിർത്താൻ തന്നെ പരിശീലകൻ കാർലോ അഞ്ചലോട്ടി തീരുമാനിച്ചു. ടീം പ്രഖ്യാപനത്തിന് ശേഷവും പരിക്ക് കളി തുടരുന്നു. മൂന്ന് പ്രധാന താരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പരിക്ക് കാരണം പുറത്തായത്. ലയണൽ മെസ്സി അടക്കമുള്ളവർക്ക് നേരിയ പരിക്കുണ്ടെങ്കിലും ആദ്യ മത്സരത്തിൽ തന്നെ ഇറങ്ങുമെന്നാണ് വിവരം. ബാറ്റിംഗിൽ കെ എൽ രാഹുൽ, ശുഭ്മാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളും ബൌളിംഗിൽ അരങ്ങേറ്റക്കാരൻ മാനോ സുതറിന്റെ 7 വിക്കറ്റ് പ്രകടനവും ചേർന്നപ്പോൾ ഇന്ത്യയ്ക്ക് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വിജയം. അഫ്ഗാനിസ്ഥാനെ ഇന്നിംഗ്സിനും 300 റൺസിനും തോൽപ്പിച്ചു. സ്കോർ ഇന്ത്യ 1 ഇന്നിംഗ്സ് 564, അഫ്ഗാനിസ്ഥാൻ 152. ടെസ്റ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമാണിത്. 2018 വെസ്റ്റ് ഇൻഡീസിനെ ഇന്നിംഗ്സിനും 272 റൺസിനും തോൽപ്പിച്ച റെക്കോർഡ് മറികടന്നു. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
2: മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ, തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. NAC A+, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 ഓണേഴ്സ് ബിരുദങ്ങളായ BCOM, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
3: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: നമസ്കാരം, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 മൊഴിമുത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മൊഴിമുത്തിൽ ഇന്ന് കൂടെയുള്ളത് ഞാൻ ദീപ. സംസാരത്തിലെ സൗന്ദര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ ആരാണെന്നും നമ്മളിൽ ഉള്ളിലുള്ളത് എന്താണെന്നും തിരിച്ചറിയുന്നത് എന്തിലൂടെയാണെന്ന് അറിയുമോ? നമ്മുടെ സംസാരത്തിലൂടെയാണ്. ഒരാളുടെ വ്യക്തിത്വം അളക്കാനുള്ള അളവുകോൾ തന്നെയാണ് ആ ആളുടെ സംസാരം എന്ന് പറയുന്നത്. അല്ലേ, ഈ വാക്കിനാലുള്ള മുറിവെന്ന് പറയുന്നത് ആയുധത്തേക്കാൾ അധികവും നേരെ മറിച്ച് അതിന്റെ സൗമ്യത മരുന്നിനേക്കാൾ ശക്തവുമാണ്. അത് നമ്മളെല്ലാവരും മറന്നു പോകരുതാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ തന്നെ മറ്റുള്ളവര് നമ്മെക്കുറിച്ച് നല്ല

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മൊഴിമുത്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകളുണ്ട്, ചില ആളുകളുടെ നല്ല വാക്കുകളുണ്ട്, ചിലർ നമ്മളെ ഒരുപാട് അഭിനന്ദിക്കാറുണ്ടല്ലേ. അതൊക്കെ കൂടുതലായിട്ട് നൽകുന്നവരുമുണ്ട്, എന്നാൽ ഇതൊക്കെ നൽകുന്നതിൽ പിശുക്ക് കാട്ടുന്നവരുമുണ്ട്. ഇനിയിപ്പോ അഭിപ്രായം ചോദിച്ചാലോ സത്യം പറയാനുള്ള മടി കൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നവരുമുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ കുറ്റമോ കുറവോ ഒക്കെ പറയുന്ന കാര്യത്തിൽ എത്ര പറഞ്ഞാലും മതിയാവുകയുമില്ല. ഈ വാക്കുകളുടെയൊക്കെ ഒരു നല്ല ഉപയോഗമുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ സംസ്കാരമുണ്ടല്ലോ, അതാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസാരം എപ്പോഴും ബുദ്ധിപരമായിരിക്കണം. നമ്മുടെ ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാനും അതുപോലെ തന്നെ അവരെ സന്തോഷിപ്പിക്കാനും കഴിയും. നമുക്ക് തന്നെ അറിയാം, എത്രയോ വ്യക്തികളുടെ സംസാരം നമ്മെ തളർത്തുകയും അതുപോലെ തന്നെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലത് നമ്മെ വഴിതെറ്റിക്കുകയും അതുപോലെ എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തിട്ടില്ലേ. എന്നാൽ ചിലരുടെ പ്രോത്സാഹന വാക്കുകളോ നമ്മെ ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും നയിച്ചിട്ടുണ്ട്. സത്യത്തിൽ നാം പറയുന്ന ഓരോ വാക്കും നമ്മുടെ ഹൃദയത്തിലേക്കാണ് എത്തുന്നത്. നല്ല വാക്കുകളുടെയും പ്രോത്സാഹനത്തിന്റെയും ഒക്കെ ശക്തി നമുക്കറിയാം. എന്നാൽ പോലും നമ്മളെക്കുറിച്ച് നല്ല വാക്കുകൾ കേൾക്കാനല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് നല്ല വാക്കുകൾ പറയാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ സമയത്ത് നല്ലൊരു പാട്ടും കേൾക്കാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ஏஜென்சிஸ் திருவல்லா, கிராம்ப்டன் பேஸ், கிர்லாஸ்கர், விகார்ட் பம்ப் செட்டுகள், கிராம்ப்டன் ஃபேன்ஸ், சிண்டெக்ஸ் வாட்டர் டேங்க், கேலச்சந்திரா பிவிசி பைப்ஸ், மிகச்சீன பிளம்பிங் மெட்டீரியல்ஸ் தொடங்கியவ ஹோல்சேலாயும் ரீட்டெயிலாயும் கழிஞ்ஞ 53 வருஷங்களாய் விதரணம் செய்து வருது திருவல்லையிலே மிகச்ச ஸ்தாபனம் ஜியோ ஏஜென்சிஸ். மிதமாய வில, மிகச்ச வில்பனானந்தர சேவனம். ஜியோ ஏஜென்சிஸ், காவேரி பில்டிங், தீபா டவர்னு சமீபம், திருவல்லா.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: അങ്ങനെ മനോഹരമായ പാട്ട് കേട്ട് നല്ലൊരു ദിവസമൊക്കെ തുടങ്ങി. നമ്മളിങ്ങനെ മുഴിമുത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പണമോ പാരിതോഷികമോ ഇതൊക്കെ വലിയ കാര്യമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും അല്ലേ? പക്ഷെ അതൊന്നും ഒന്നുമല്ല. നല്ല വാക്കുകളാണ് നമ്മുടെ മനസ്സിനെ എപ്പോഴും കീഴടക്കുന്നത്. മറ്റൊരാൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നല്ലതാണെങ്കിൽ അതിനൊരു അഭിനന്ദന വാക്ക് നമ്മളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആ സമയം ഉണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത് അവർ ചെയ്ത പ്രവൃത്തിയുടെ ഒരു അംഗീകാരമാണല്ലേ. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അതിപ്പോ മാതാപിതാക്കൾ മക്കളെയാണെങ്കിലും മക്കൾ മാതാപിതാക്കളെയാണെങ്കിലും ഇനിയിപ്പോ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരവും അധ്യാപകരൊക്കെ കുട്ടികളെയും എന്തിന് സുഹൃത്തുക്കൾ പോലും പരസ്പരം അഭിനന്ദിക്കുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കരുത്. സത്യമായ വാക്കിന് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം വാക്കിലൂടെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: അങ്ങനെ നമ്മളിതാ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് മൊഴിമുത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഈ വാക്കുകളുടെ ശക്തി എന്ന് പറയുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നുള്ളത് ഒരാൾ പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചില ആൾക്കാരുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ലേ, ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി കൊടുത്ത് വിജയിച്ചു എന്ന മട്ടിൽ നിൽക്കുന്നത് കാണാല്ലേ. പക്ഷെ അങ്ങനെ നമ്മൾ ജയിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. അത് മറന്നിട്ടാണ് നമ്മൾ ചില വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നത്. നമ്മുടെ വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും അതൊക്കെ കാരണം ഒരാളുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കുക അത് എളുപ്പമാണ്. പക്ഷെ മുറിവുണ്ടാക്കാതിരിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ഓരോ വ്യക്തിക്കും നമ്മുടെ സാന്നിധ്യവും വാക്കുമൊക്കെ സ്നേഹത്തിന്റെ ഒരു അനുഭവമാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം അല്ലെ. ഇനിയിപ്പോ ഒരു പക്ഷേ പിന്നീട് നമ്മൾ അവരെ ഒരിക്കലും കണ്ടുമുട്ടി എന്ന് വരില്ല. എന്നാലും ഒരു പുഞ്ചിരിയിലൂടെ, സൗമ്യമായ സംസാരത്തിലൂടെ, സ്നേഹപൂർവം അവരെ ഒന്ന് നോക്കുന്നതിലൂടെ നമ്മൾ അവരുടെ ഹൃദയത്തെയാണ് തൊടുന്നത്. ചില ആൾക്കാരില്ലേ, നമ്മൾ ചിലപ്പോൾ ഒറ്റ പ്രാവശ്യമായിരിക്കും അവരെ കാണുന്നത്, പക്ഷെ പിന്നീട് എപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മളിങ്ങനെ ചില ടൈമിലൊക്കെ ഇങ്ങനെ ഓർക്കും. അവരുടെ ആ ഒരു പുഞ്ചിരിയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു സംസാരമായിരിക്കും. അതെന്തുകൊണ്ടാണ്? ആ ആളെ നമുക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട്. പ്രത്യേകിച്ച് പരിചയമൊന്നും ഇല്ലെങ്കിൽ പോലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരുമല്ലേ. അത് അവരുടെ ഒരു പെരുമാറ്റ രീതി കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പെരുമാറ്റമാണ് എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അങ്ങനെ കൊടുക്കാനായിട്ട് നമുക്കും കഴിയണം. കേൾക്കാം നല്ലൊരു ഗാനം മൊഴിമുത്തിലൂടെ.

റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്. വാക്കുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വാചാലരാവും. ആ വാക്കുകൾ മനോഹരമാണെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അത് സുഖമുള്ള കാര്യമാണ്. വാക്കുകൾ തിളക്കമുള്ളതായാൽ നമ്മുടെ സൗന്ദര്യം കൂടുമെന്നാണ് പറയുന്നത്. അതെന്താണെന്നറിയോ? ഓരോ വാക്ക് മോശമാകുമ്പോൾ നമ്മളുടെ മനസ്സിലേക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടാകും. അത് നമ്മുടെ മുഖസൗന്ദര്യത്തെയും ബാധിക്കും. അതാണ് നമ്മൾ പലപ്പോഴും പറയാതെ പോകുന്ന വാക്കുകളുണ്ടല്ലോ, അത് പലരുടെ ജീവിതത്തിലും നിധികളായി മാറും. കാരണം ചില വാക്കുകൾ പറയാം, പിന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുകയല്ലേ, അത് ഈ ഒരു സമയത്ത് പറയേണ്ട കാര്യമാണോ? നമ്മൾ അവിടെ മിണ്ടാതിരിക്കും. പക്ഷെ ആ ഒരു മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ആ വാക്ക് പറയാതിരിക്കുന്നത് കൊണ്ട് അവിടെ കുറെ നല്ല കാര്യങ്ങൾ സംഭവിക്കുമായിരിക്കും. അപ്പൊ ഒന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ മറ്റൊരാളോട് സംസാരിക്കാൻ. അതുകൊണ്ട് തന്നെ സംസാരത്തെ ശ്രദ്ധയോടെ നമ്മൾ ഉപയോഗിക്കുക. ഓരോ ദിവസവും സുന്ദരമാവാൻ അത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസവും എല്ലാവർക്കും വളരെ മനോഹരമാകട്ടെ. എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റട്ടെ. ഇന്നത്തെ മൊഴിമുത്ത് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപയാണ്. വീണ്ടും നമുക്ക് അടുത്ത ദിവസം മൊഴിമുത്തുമായി കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
3: 9 o'clock.
4: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
7: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
8: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
9: പ്രാർത്ഥന എന്ന വാക്ക് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു എന്നെനിക്ക് തോന്നുകയാണ്. പ്രാർത്ഥന, പ്രാർത്ഥിക്കണമേ, പ്രാർത്ഥിക്കാം, പരീക്ഷയാണ്, മോൻ പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ, ഇൻ്റർവ്യൂ ആണ്, മോള് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ, അമ്മ രോഗിയാണ്, പ്രാർത്ഥിക്കണം അച്ഛ, ഏറെ പ്രതിസന്ധിയുള്ള ഒന്നിനെ നേരിടാൻ പോകുന്നു, അതുകൊണ്ട് പ്രാർത്ഥന ആവശ്യമാണ്. മതാചാരങ്ങളിലെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് പ്രാർത്ഥന. ഭക്തർ പ്രാർത്ഥിക്കുന്നു, വഴിപാടുകൾ അർപ്പിക്കുന്നു, ആചാര്യന്മാർ അതിന് നേതൃത്വം നൽകുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം അവർ ഭക്തർക്ക് പ്രസാദമായി മറ്റു തരത്തിൽ അവർക്ക് നൽകുന്നു. നമ്മുടെ ജീവിതത്തോട് ഇത്രയും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു വാക്ക് അതെന്താണ്? പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുന്ന ഒരു പ്രക്രിയയാണോ പ്രാർത്ഥന? നമ്മളെ പാഠം പഠിപ്പിക്കുവാൻ നമ്മോട് കോപിച്ചിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ പ്രീണിപ്പെടുത്താനുള്ള നമ്മുടെ പരിശ്രമമാണോ പ്രാർത്ഥന? വിശുദ്ധ ബൈബിളിൽ ലോക ജനതയെ രക്ഷിക്കുവാൻ വന്ന യേശു ക്രിസ്തു രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന അനുഭവമുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ യേശു നമ്പുരാൻ ചേർത്ത് പ്രാർത്ഥിച്ചു, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? നമ്മളെ വേദനിപ്പിക്കുന്നതോ? ഒരിക്കലുമല്ല. നമ്മൾ പലപ്പോഴും നമ്മളുടെ സങ്കല്പങ്ങളിലെ ദൈവവുമായിട്ടാണ് ദൈവത്തെ കണ്ടുമുട്ടുന്നത്, ദൈവത്തെ താതാൽമ്യപ്പെടുത്തുന്നത്. മനുഷ്യനിലെ അനന്ത സാധ്യതകൾ അവൻ തേടുന്നതിന് തീർച്ചയായിട്ടും പ്രതിബന്ധങ്ങൾ ആവശ്യമാണ്. നീന്തൽ പഠിക്കണമെങ്കിൽ പഠിക്കുന്ന ആ വ്യക്തി വെള്ളം കുടിക്കാനും കൂടി തയ്യാറാവണം. ആദ്യം അത് വലിയ ബുദ്ധിമുട്ടാണ്. നിറുകയിൽ കയറിയെന്ന് വരും, ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടായെന്ന് വരും വെള്ളം അകത്ത് ചെല്ലുമ്പോൾ. ചിലപ്പോൾ ചെവിക്കകത്തേക്കും വെള്ളം കയറിയെന്ന് വരും, ഒത്തിരി അസ്വസ്ഥതകളുണ്ടാവാം. എന്നാൽ രണ്ടോ മൂന്നോ തവണ അത് കഴിയുമ്പോൾ നീന്താൻ പഠിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെന്നും പ്രതിബന്ധങ്ങളെന്നും ഒക്കെ പറയുന്നത് എല്ലാം അറിയുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ കൂടുതൽ പക്വതയുള്ളവരും അന്വേഷണത്വരയുള്ളവരും മനുഷ്യ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ നിറഞ്ഞു സഹായിക്കുവാനായി നമ്മെ ശക്തിപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാണ്. ദൈവം തന്നേക്കാൾ നമ്മെ സ്നേഹിക്കുന്നുവെന്നാണ് ക്രിസ്തുമതം പഠിപ്പിക്കുന്നത്. നമ്മുടെ നന്മയ്ക്ക് മാത്രമേ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ഇത് എളുപ്പം നമുക്ക് മനസ്സിലാകണമെന്നില്ല. നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞിന് അവനെ നമ്മൾ ബലമായി അവൻ്റെ കൈക്ക് പിടിച്ച് അരിയിൽ അക്ഷരം കുറിക്കുന്ന സമയത്ത് അവൻ വലിയ സങ്കടപ്പെടാനും നിലവിളിക്കാനുമൊക്കെ ഇടയുണ്ട്. അവൻ വിചാരിക്കുന്നത് അവനെ നമ്മളെല്ലാവരും കൂടുതൽ ഭാരപ്പെടുത്തുന്നു, അവൻ്റെ കൈ വേദനിക്കുന്നു, പരിചിതമല്ലാത്ത ഒരാളുടെ മടിയിൽ അവൻ കയറിയിരിക്കുന്നു, അതിനെക്കുറിച്ച് അവൻ അസ്വസ്ഥപ്പെടുന്നു. എന്നാൽ അറിയുന്ന അപ്പനും അമ്മയും ആ കുഞ്ഞിനെ അതിലൂടെ കടത്തിവിടുകയാണ്. അവൻ കരഞ്ഞാലും അവൻ എത്ര നിർബന്ധിച്ചാലും അവനെ കൊണ്ട് എഴുതിച്ചേ അവർ മതിയാവുള്ളൂ. കാരണം അവൻ്റെ നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം അറിയുന്നവർക്ക് മാത്രമേ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, എന്താണ് അവയുടെ അർത്ഥം എന്ന് എപ്പോഴും പൊടുന്നനെ മനസ്സിലാകണമെന്നില്ല. അവിടെ മനസ്സിലാവുന്നവൻ്റെ കരങ്ങളിലാണ്, അവൻ്റെ സംരക്ഷണയിലാണ് എന്ന ചിന്ത നമുക്ക് വലിയ സന്തോഷം തരും. പ്രാർത്ഥന എന്നത് അതാണ്. പ്രാർത്ഥന നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കും. എല്ലാറ്റിനെയും അതിൻ്റെ ചേരുവയിൽ കാണുവാൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥിക്കുന്നവൻ ബലമുള്ളവനാണ്, പ്രാർത്ഥിക്കാത്തവൻ ബലഹീനനാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.
8: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

ഇരവല്ല, ക്രോംപ്ടൺ ഗ്രേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകൾ.

കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9994491.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് അമിത ഐ കെയർ ഹോസ്പിറ്റൽ കോർണിയ കൺസൾട്ടന്റ് ഡോക്ടർ ലിസ് മേരി സന്തോഷ്. ഇപ്പൊ ഡോക്ടറിനെ ആദ്യം തന്നെ നമ്മുടെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: അപ്പൊ ഡോക്ടർ, ഇന്ന് നമ്മൾ പൊതുവായിട്ട് കണ്ണിന്റെ കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചാണ്, അതായത് ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ഇന്ന് ലിസണേഴ്സിന് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഡോക്ടറോട് ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് സാധാരണയായിട്ട് കണ്ടുവരുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഒന്ന് റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതായത് കണ്ണാടി ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കുന്ന കാഴ്ചക്കുറവുകൾ, ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന മയോപ്പിയ, അല്ലെങ്കിൽ ദൂരക്കാഴ്ചയ്ക്ക് കുറവ് വരുന്നതാണ് മയോപ്പിയ. രണ്ടാമത്തേത് ഹൈപ്പർമെട്രോപ്പിയ, ഇല്ലെങ്കിൽ ദീർഘദൃഷ്ടി. പിന്നെ മൂന്നാമത്തേത് അസ്റ്റിഗ്മാറ്റിസം. ഇതല്ലാതെ പ്രായമായവരിൽ തിമിരം, കണ്ണിന്റെ പ്രഷർ കൂടുന്ന ഗ്ലോക്കോമ, പ്രമേഹ രോഗികളിൽ വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, പിന്നെ ഇപ്പൊ കൂടുതലായിട്ടും ഐ ടി പ്രൊഫഷണൽസിലൊക്കെ ഡ്രൈ ആയി കണ്ണിന്റെ വരൾച്ച ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. പിന്നെ ചെങ്കണ്ണ്, അതായത് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇതൊക്കെയാണ് സാധാരണ നമ്മളിപ്പോൾ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള കണ്ണിന്റെ പ്രശ്നങ്ങൾ.
1: അതുപോലെ ഇപ്പോ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് തിമിരം. തിമിരം നിരവാക്ക് എല്ലാവരും പറയുന്നതാണ്. തിമിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്?
2: കണ്ണിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ കണ്ണിന്റെ നരമ്പിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്നാണ് കൃഷ്ണമണി, രണ്ട് കണ്ണിന്റെ ഉള്ളിലുള്ള ലെൻസ്. ഇത് രണ്ടും ട്രാൻസ്പെറന്റ് ആയിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക. ഇതിൽ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെട്ട് അത് മങ്ങിപ്പോകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. ഇത് സാധാരണ വരുന്നത് പ്രായാധിക്യം കൊണ്ടാണ്, ഒരു ഏജ് റിലേറ്റഡ് പ്രോസസ് ആയിട്ടാണ് തിമിരം വരുന്നത്. പക്ഷെ കുട്ടികളിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ റെയർ കേസസിൽ എന്തെങ്കിലും കണ്ണുകളിൽ എന്തെങ്കിലും പരിക്ക് പറ്റുക, ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ഉള്ളവർക്ക്, പിന്നെ സ്റ്റീറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കേണ്ടി കുറച്ച് അധികം കാലം യൂസ് ചെയ്യേണ്ടി വരുന്നവർക്കൊക്കെ ഈ തിമിരം അല്ലാതെ പ്രായം പ്രായാധിക്യം മാത്രം കൊണ്ടല്ലാതെയും വരാം.
1: ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ കേട്ടു വരുന്നത് പ്രായമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും?
2: ഗ്ലോക്കോമ എന്ന് പറയുന്നത്, ഗ്ലോക്കോമേനെ നമ്മള് കാഴ്ചയുടെ നിശബ്ദനായ കള്ളൻ എന്നാണ് വിളിക്കുന്നത്. ഇത് കണ്ണിന്റെ ഒപ്റ്റിക് നാഡിക്ക് കേടുപാടുകൾ വരുത്തുന്ന ഒരു അസുഖമാണിത്. അതിൽ കണ്ണിന്റെ ഉള്ളിലെ മർദ്ദം കൂടുന്നതാണ് ഇതിന്റെ മെയിൻ റീസൺ. അതിന്റെ ആരംഭഘട്ടങ്ങളിൽ അത് വശങ്ങളിലുള്ള കാഴ്ചയാണ് അത് എഫക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ പലരും അത് അറിയാതെ പോകുന്നു. പിന്നെ അത് കൂടി അതിന്റെ മൂർച്ഛിച്ച നിലയിൽ സെൻട്രൽ വിഷനെയും കൂടെ ബാധിക്കുമ്പോഴാണ് പലരും കാഴ്ചയ്ക്ക് കാഴ്ചയ്ക്ക് എഫക്റ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് തന്നെ.
1: അതായിരിക്കും അങ്ങനെ ഒരു പേരല്ലേ.
2: അതുകൊണ്ടാണ് അതിനെ കാഴ്ചയുടെ നിശബ്ദനായ കള്ളൻ എന്ന് പറയുന്നത്. അപ്പം മോസ്റ്റ്ലി ആരും അത് പരിശോധിക്കാതെ പോകുന്നു. ഐഡിയലി 40 വയസ്സിന് മുകളിലുള്ളവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യണം. പിന്നെ പാരമ്പര്യമായിട്ട് ഗ്ലോക്കോമ ഉള്ളവര് അവർക്ക് നിർബന്ധമായിട്ടും 40 വയസ്സിന് മുകളിൽ കണ്ണ് ചെക്ക് ചെയ്യണം. പിന്നെ മുമ്പ് എന്തെങ്കിലും കണ്ണിന് പരിക്ക് പറ്റിയിട്ടുള്ളവര്, പിന്നെ ഇതുപോലെ സ്റ്റീറോയിഡ് മരുന്നുകൾ തുടർന്ന് യൂസ് ചെയ്യേണ്ടി വരുന്നവര്, ഇവരൊക്കെ ഗ്ലോക്കോമയ്ക്ക് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.
1: ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം ഷുഗർ പേഷ്യൻസ്, പ്രമേഹ രോഗികളില് അവർക്കും ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരിൽ കണ്ണ് പരിശോധന നിർബന്ധമായിട്ട് നടത്തണോ? അങ്ങനെയുണ്ടോ?
2: ഓഫ്കോഴ്സ്. ഷുഗർ എസ്പെഷ്യലി അൺകൺട്രോൾഡ് ആയിട്ട് ഉള്ള ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ആണെങ്കിൽ തന്നെ പല വർഷങ്ങൾ, 10 വർഷം, 8 വർഷം, 10 വർഷത്തിന് മുകളിൽ ഡയബറ്റിക് ആയിട്ടുള്ളവര് ഒക്കെ നിർബന്ധമായിട്ടും കണ്ണ് പരിശോധിക്കണം. ഐഡിയലി ഷുഗർ കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ സൈഡ് ബൈ സൈഡ് ആയിട്ട് കണ്ണും കൂടെ പരിശോധിക്കേണ്ടതാണ്. ബിക്കോസ് ഷുഗർ കാരണം കണ്ണിന്റെ ഉള്ളിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ച് അത് കാഴ്ചയെ ബാധിക്കാം. ഇതിനെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഇതും ഗ്ലോക്കോമ പോലെ തന്നെ
1: പിന്നീട് നമ്മൾ
2: അത് സിവിയർ സ്റ്റേജിലാണ് നമുക്ക് കാഴ്ചയുടെ ബാധിപ്പ് വരുന്നത്. അതുവരെയും അത്
1: വലിയ
2: പ്രശ്നമൊന്നും ഇല്ലാതെ പോകും. അപ്പം പക്ഷെ സിവിയർ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് കാഴ്ചനെ പിടിച്ചു നിർത്താനുള്ള ഒരു സ്റ്റേജ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഐഡിയലി ഡയബറ്റിക് ആയിട്ടുള്ളവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണ് ചെക്ക്
1: ചെയ്യണം. കാരണം പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷുഗർ കൂടിയിട്ട് കാഴ്ചയെ ബാധിച്ചു.
2: അങ്ങനെയാണ്
1: സംഭവിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോ കുട്ടികളില്, കാരണം മുതിർന്നവരുടെ പറയുമ്പോ ഒരുപാട് റീസൺസ് ഉണ്ടാവും,
3: അതുപോലെ തന്നെ കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും?
2: കുഞ്ഞുങ്ങളിൽ അഡൾട്സിനെ ബാധിക്കുന്ന പല കാര്യങ്ങളും കുഞ്ഞുങ്ങളെയും ബാധിക്കാം. ഈ ഗ്ലോക്കോമ, തിമിരം, ഇതൊക്കെ കുഞ്ഞുങ്ങളെയും ബാധിക്കാം. പക്ഷെ അഡൾട്സിനേക്കാളും കുറച്ചും കൂടെ ഫ്രീക്വൻസി കുറവായിരിക്കും. പിന്നെ മറ്റ് വേറൊന്ന് ഈ കാഴ്ചക്കുറവ്, അതായത് റിഫ്രാക്റ്റീവ് എറേഴ്സ് കുഞ്ഞുങ്ങളിൽ വരാം. വേറൊരു കോമൺ സാധനമാണ് കണ്ണിനുണ്ടാവുന്ന അലർജി. കണ്ണിനുണ്ടാകുന്ന അലർജി കാരണം വരുന്ന വേറൊരു പ്രശ്നമാണ് കെരറ്റോകോണസ് എന്ന് പറഞ്ഞ് കൃഷ്ണമണിക്ക് വരുന്ന ഒരു അസുഖം. പിന്നെ കോങ്കണ്ണ്, പിന്നെ ഇതുപോലെ തന്നെ ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ്, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെ സാധാരണയായിട്ട് എഫക്ട് ചെയ്യാറുള്ള
3: പ്രശ്നങ്ങൾ. ഇപ്പൊ കുട്ടികളിലെ കാഴ്ചക്കുറവ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? ഇപ്പൊ മുതിർന്നവരുടെ കേസാണെങ്കിൽ അവർക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും തിരിച്ചറിയാൻ പറ്റുന്നത്?
2: കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും കണ്ണിന് പ്രശ്നമുണ്ടോ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ പാരന്റ്സ് ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും സൈൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തിരുമുക, ഇങ്ങനെ ചുരുക്കി നോക്കുക, ഇപ്പൊ ബുക്ക് വായിക്കുമ്പോൾ ബുക്ക് ഒക്കെ അടുത്ത് പിടിക്കുക, പിന്നെ ടി വി കാണുമ്പോൾ ടിവിയുടെ അടുത്ത് പോയി കാണുക, പിന്നെ സ്കൂളിലെ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത് കാണാൻ പറ്റാതാകുക, നോട്ട്സ് ഒക്കെ എഴുതുമ്പോൾ കുറെ തെറ്റ്
3: സംഭവിക്കുക,
2: പിന്നെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് സ്കോളാസ്റ്റിക്കലി പഠിത്തത്തിൽ പുറകേക്ക് പോവാണ്, കാരണം കാണാൻ പറ്റുന്നില്ല, ടീച്ചർ പറയുന്ന എന്താണ് എഴുതുന്ന എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരെണ്ണം കാഴ്ച കുറവുണ്ടെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് കോങ്കണ്ണ് പോലെ കണ്ണിന്റെ ദിശ മാറിയിരിക്കുന്ന അവസ്ഥ പോലും വരാം.
3: അപ്പം
2: ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പേരൻസും ഗാർഡിയൻസും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.
3: ഓക്കെ, അതുപോലെ നമ്മൾ നേരത്തെ ഡോക്ടർ സംസാരിച്ചപ്പോൾ കെരാറ്റോകോണസ് എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും എന്താണ് ഈ ഒരു കെരാറ്റോകോണസ് എന്ന് പറയുന്നത്?
2: കെരാറ്റോകോണസ് എന്ന് പറഞ്ഞാല് കണ്ണിന്റെ കോർണിയ അല്ലെങ്കിൽ കൃഷ്ണമണി, അതിന്റെ കനം, അതിന്റെ തിക്നെസ് കുറഞ്ഞ് കാലക്രമേണ ഒരു കോൺ രൂപത്തിൽ അതിന്റെ ഷേപ്പ് മാറുന്നതിന്റെ ഒരവസ്ഥയാണ് കെരാറ്റോകോണസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു കൗമാരക്കാരിൽ ടീൻസില് ട്വന്റീസ് ഏജിലൊക്കെയാണ് ഇത് വരുന്നത്. ആരംഭ നിലയിലും അത് കാഴ്ചയെ ചെറിയ അളവിനെ അത് ബാധിക്കത്തുള്ളൂ. ചെറിയ കണ്ണാടി വെച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇൻ കേസ് അത് പ്രോഗ്രസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ കണ്ണാടി വെച്ചാലും ഫുൾ കാഴ്ച വരാതിരിക്കുന്ന അവസ്ഥ, അടിക്കടി കണ്ണാടി മാറേണ്ട അവസ്ഥ, പിന്നെ അസ്റ്റിഗ്മാറ്റിസം പവർ ആണ് ഇവരിൽ കൂടുതലായിട്ടും ഇങ്ങനെയുള്ളവരിൽ കാണുന്നത്.
3: അപ്പം
2: അത് ഹൈ അസ്റ്റിഗ്മാറ്റിസം, 2, 3, 4, 5, 6 അങ്ങനെയുള്ള അസ്റ്റിഗ്മാറ്റിസം ലെവലിലേക്ക് പോവുക. പിന്നെ അപ്പൊ കണ്ണാടി വെച്ചാലും ഇല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് വെച്ചാലും കാഴ്ച പൂർണ്ണമായിട്ടും ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയാണ് അത് പ്രസന്റ് ചെയ്യുക. സിവിയർ കേസസിൽ കൃഷ്ണമണിയുടെ നേരത്തെ അത് ഭയങ്കരം തിന്നായിട്ട് കാഴ്ച സാരമായിട്ട് ബാധിക്കുകയും സംടൈംസ് കൃഷ്ണമണി മാറ്റിവെക്കുന്ന കെരറ്റോപ്ലാസ്റ്റി പോലുള്ള സർജറിയിലേക്ക് പോലും
3: വരെ
2: പോകാൻ സാധ്യതയുണ്ട്.
3: ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ശരിക്കും എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതുപോലെ തന്നെ ഇതിന്റെ ചികിത്സാ രീതികളൊക്കെ എന്തൊക്കെയാണ്?
2: കണ്ടുപിടിക്കുന്നത് ഇത് കണ്ണ് പരിശോധന മൂലം മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഞാൻ പറഞ്ഞ കണ്ണാടി ഇടയ്ക്കിടയ്ക്ക് പവർ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക, അസ്റ്റിഗ്മാറ്റിസത്തിന്റെ പവർ കൂടുക, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കണം. പിന്നെ സ്പെസിഫിക് ആയിട്ട് കോർണിയൽ ടോപ്പോഗ്രഫി എന്ന് പറയുന്ന കൃഷ്ണമണിയുടെ ഒരു സ്കാനിങ് എടുത്താൽ മാത്രമേ കൃഷ്ണമണിക്ക് എത്രത്തോളം വളവ് കൂടുന്നു, എത്രത്തോളം അതിന്റെ തിക്നെസ് കുറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഏർലി സ്റ്റേജസിൽ ചെറിയ പവർ ഒക്കെ ആണെങ്കിൽ കണ്ണാടി കൊണ്ടോ ഇല്ലെങ്കിൽ സാധാരണ സോഫ്റ്റ് കോൺടാക്ട് ലെൻസ് ഇല്ലെങ്കിൽ ടോറിക് കോൺടാക്ട് ലെൻസ് കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പക്ഷേ ഇത് പ്രോഗ്രസ് ചെയ്ത് വരും തോറും അത്തരത്തിലുള്ള ലെൻസുകൾ കണ്ണിൽ ഫിറ്റ് ചെയ്യത്തില്ല, ദൂരിപ്പോകും. അപ്പൊ നമുക്ക് റിജിഡ് കോൺടാക്ട് ലെൻസ് ഇല്ലെങ്കിൽ RGP ലെൻസസ് എന്ന് പറയുന്ന ലെൻസസിന്റെ സഹായം, ഇല്ലെങ്കിൽ സിവിയർ കേസസിൽ സ്ക്ലീറൽ കോൺടാക്ട് ലെൻസ് എന്ന് പറയും, ഇതൊക്കെ വെച്ചാൽ മാത്രമേ നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് തിരിയും.
3: ഓക്കെ,
2: പിന്നെ വേറൊരു ട്രീറ്റ്മെന്റ് രീതിയാണ് C3R, അതായത് കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിങ്. കൃഷ്ണമണിയിലുള്ള കൊളാജന്റെ വരുന്ന കുറവ് കൊണ്ടോ ഇല്ലെങ്കിൽ ബലക്കുറവ് കൊണ്ടോ ആണ് കെരറ്റോകോണസ് വരുന്നതെന്നാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട്. അപ്പം ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കൊളാജനെ വീക്കായി പോകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രൊസീജിയറാണ് C3. പിന്നെ ഈ പറയുന്ന പോലെ സിവിയർ കേസസിൽ കെരറ്റോപ്ലാസ്റ്റി അഥവാ കൃഷ്ണമണി മാറ്റിവെക്കുന്ന സർജറിയാണ് ഫൈനൽ ട്രീറ്റ്മെന്റ്.
3: അതാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ കൃഷ്ണമണി മാറ്റിവെക്കും.
2: ഓക്കെ,
3: അതുപോലെ തന്നെ ഇപ്പൊ ലാസിക് ചികിത്സ, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ?
2: ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ലേസർ ഉപയോഗിച്ച് കാഴ്ചയെ ബാധിക്കുന്ന സാധാരണ കാഴ്ച പ്രശ്നങ്ങൾ, അതായത് മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയവയെ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇലാസിക് എന്ന് പറയുന്നത്. ഇത് മൂലം കണ്ണാടിയോ ഇല്ലെങ്കിൽ കോൺടാക്ട് ലെൻസോ ഇല്ലാതെ തന്നെ നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു.
3: ഓക്കെ,
2: അപ്പോ ഇതില് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലേസർ രശ്മികൾ ഉപയോഗിച്ച് നമ്മൾ കൃഷ്ണമണിനെ റീമോഡൽ ചെയ്തെടുക്കുകയാണ്. കൃഷ്ണമണിയുടെ ഷേപ്പ് മാറ്റി ആ ഫോക്കസിംഗ് പവർ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്
3: ഈ
2: ട്രീറ്റ്മെന്റിൽ നമ്മൾ ചെയ്യുന്നത്.
3: ഇപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ലാസിക്കിന് പറ്റാത്തവര് അതിന് അത് ചെയ്യാൻ പറ്റാത്തവർക്ക് കണ്ണാടി മാറ്റാനായിട്ട് വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണോ?
2: ആ, ഞാൻ ഈ ലാസിക്കിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും മിനിമം 18 years എങ്കിലും ആകണം. 18 to 21 years എങ്കിലും കഴിഞ്ഞവർക്ക് മാത്രമേ നമ്മൾ അതായത് അപ്പോഴേ നമ്മുടെ പവർ കോൺസ്റ്റന്റ് ആവത്തുള്ളൂ. മിനിമം 6 months അല്ലെങ്കിൽ ഒരു വർഷത്തോളം പവർ ചേഞ്ച് ചെയ്യാതെ ഇരിക്കണം. പവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് പ്രൊസീജിയർ ചെയ്താലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് പവർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾക്കാണ് ചെയ്യുക. പിന്നെ കുറെ സ്കാനിങ്ങും അതിനുള്ള കുറച്ച്
3: പ്രൊസീജിയേഴ്സ്
2: ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് സൂട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ കൃഷ്ണമണിക്ക് ഇത്രത്തോളം കട്ടി വേണം, ഇത്രത്തോളം അങ്ങനെയുണ്ട്, അത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് ലാസിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
3: അങ്ങനെ ചില കാര്യങ്ങളുണ്ട്.
2: അപ്പം ഇതില് ഇപ്പം കൃഷ്ണമണിക്ക് കട്ടി കുറവാണ്, നമുക്കിപ്പം 6 പവർ ഉണ്ട്, പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ മാത്രമുള്ള നമ്മൾ കൃഷ്ണമണിനെ റീമോഡൽ ചെയ്യാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരു മിനിമം അമൗണ്ട് ഓഫ് കട്ടി ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ
3: പറ്റും.
2: പക്ഷെ ഇൻ കേസ് അങ്ങനെ ഇല്ല, കൃഷ്ണമണിക്ക് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസിക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ പ്രശ്നങ്ങൾ, കാഴ്ചയ്ക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കണ്ടീഷൻസ്, അതായത് ഹൈ പവർ, അപ്പം 10, 12 അങ്ങനെയൊക്കെയുള്ള പവർ ഉള്ളവർക്കും മിക്കവർക്കും ഈ ലാസിക് പോലുള്ള ചികിത്സകൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ICL അഥവാ ഇംപ്ലാന്റബിൾ ക്ലാമർ ലെൻസ് എന്ന് പറയുന്നത്.
3: അപ്പൊ
2: ഇതില് കണ്ണിന്റെ സാധാരണ ലെൻസ് മാറ്റാതെ തന്നെ അതിന്റെ കണ്ണിന്റെ ഉള്ളിൽ വേറൊരു ലെൻസ്
3: വെക്കുന്നു.
2: അപ്പൊ പുറമേ ഉള്ള കണ്ണാടിക്ക് പകരം അകത്തൊരു ലെൻസ് നമ്മൾ
3: വെക്കാന്നുള്ളതാണ് അതിന്റെ ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ഒരു
2: ഓപ്ഷനും കൂടെ
3: ഉള്ളതാണ്. ശരി, അപ്പൊ ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊന്നും ഇപ്പൊ കണ്ണിന്റെ കാര്യം പറയുമ്പോ പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോ, പക്ഷെ എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ തന്നെ ശ്രോതാക്കൾക്ക് നമുക്ക് പൊതുവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? ഇപ്പൊ കണ്ണിന്റെ ഇപ്പൊ കുറെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പല കാര്യങ്ങളും അറിയില്ലായിരിക്കും. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ണിന്റെ ആണെങ്കിലും എന്താണെങ്കിലും കൂടുതലായിട്ടുള്ള ഒരു അവയർനെസ് അവർക്കില്ല. അപ്പൊ പൊതുവായിട്ട് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്?
2: ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാഴ്ചയെ ബാധിക്കുന്ന പല കണ്ടീഷൻസും രോഗങ്ങളും നേരത്തെ കണ്ടെത്തിയാൽ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതോ തടയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ തന്നെ അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണിച്ച് അതെന്താണെന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് ഈ കണ്ണാടി പവർ ഉണ്ടോ എന്നുള്ളത് അവർക്ക് പറയാനറിയില്ല. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ഒരു ഫസ്റ്റ് ഐ ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ ഗവൺമെന്റ് മൂലവും അല്ലാതെ ഐ ഹോസ്പിറ്റൽസ് മൂലവുമായിട്ട് സ്കൂൾ സ്ക്രീനിങ് ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പം അതിലൂടെ തന്നെ കുറെയൊക്കെ നമുക്ക് കാഴ്ചക്കുറവുള്ള കുട്ടികളെ നമുക്ക് തിരിച്ചറിയാനും കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു ഐ ചെക്കപ്പ് നടത്തുക. എന്തെങ്കിലും കാഴ്ചക്കുറവുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുക. പിന്നെ രണ്ടാമത് കണ്ണാടി ധരിക്കുന്നവർ, റെഗുലറായിട്ട് കണ്ണാടി ധരിക്കുന്നവർ, പിന്നെ ഈ പ്രഷർ, ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവര്, പിന്നെ 40 വയസ്സിന് മുകളിലുള്ളവര്, പാരമ്പര്യമായിട്ട് ഗ്ലോക്കോമ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യുക. അപ്പം അറിയാതെ പോകുന്ന കാര്യങ്ങൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സാധിക്കും.
3: അത് മാത്രല്ല, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് കണ്ണെന്ന് പറയുന്നത്. ഇപ്പൊ പലരും ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും, എത്ര പേര് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്കപ്പ് ചെയ്യുന്നുണ്ടല്ലേ? വളരെ
2: കുറവാണ്
3: അങ്ങനെയൊക്കെ പോയി ചെയ്യുന്നത്. അപ്പൊ അത് ഈ കണ്ണെന്ന് പറയുന്നത് ഇപ്പം വേറൊരാൾക്ക് ഒഴിക്കുന്ന എന്തെങ്കിലും ഒരു ചൊറിച്ചിൽ വന്നാൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ആ മരുന്ന് വാങ്ങി ഒഴിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഒരുപാട് പേര്. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള ഒരു ചെക്കപ്പ് ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുൻപ് അവർക്ക് ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു ഡോക്ടർ, ഇത്രയും നേരം നമ്മളുടെ റേഡിയോയിൽ വന്ന് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു അവയർനെസ് കൊടുത്തതിൽ.
2: അപ്പോൾ താങ്ക് യു ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്.
3: ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം മെഡിടോക്കിൽ കണ്ണിന്റെ പൊതുവായിട്ടുള്ള നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചത് അമിത ഐ കെയർ ഹോസ്പിറ്റൽ കോർണിയ കൺസൾട്ടന്റ് ഡോക്ടർ ലിസ് മേരി സന്തോഷ്. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
4: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
6: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫാസ് 90.4
1: 10 o'clock. അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
2: സീറോ ഡെലിവറി.
3: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
3: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 11 o'clock. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. നാക് എ പ്ലസ്, യു ജി സി, ടു എഫ്, ഡി എസ് ഐ ആർ അക്രഡിറ്റേഷൻ, എ ഐ സി ടി ഇ അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ എൻ ഐ ആർ എഫ് റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. എം ബി എ, എം സി എ, എം എസ് സി വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. എം ബി എ, എം സി എ, എം എസ് ഡബ്ല്യു, എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, എം എസ് സി ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒ ബി ജി, ഇ എൻ ടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള എം എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ്.

തിരുവല്ല മുത്തു ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ് 12 o'clock.

0: பாஸ்ட். மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக் ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறோம். மலங்கர சுரியானி கத்தோலிக்க சப திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
4: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിലെ പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോടെക്നോളജി കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജനിതക എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫോർമാറ്റിക്സ്, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരവും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. സിഎംആർഎൽ എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡി സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 140 കോടി പൌരന്മാരുടെ പിന്തുണയോടെയും രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്ന സമീപനത്തിലൂടെയും വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിൽ അടിയുറച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സേവനം, സദ്ഭരണം, അഭിവൃദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതലയോഗം ചേർന്നു. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയായിരുന്നു യോഗം. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും ശുചിത്വം ഉറപ്പുവരുത്തും. ഇതിനായുള്ള നോട്ടീസുകൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിക്കും. ശിഖര സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത കുട്ടികളെ നിരീക്ഷിക്കുവാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനും തീരുമാനിച്ചു. നിലവിലെ എല്ലാ സ്കൂളുകളിലും നിരീക്ഷണം നടത്തും. സാമ്പിളുകളുടെ പരിശോധനയിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. നിലവിൽ 433 കുട്ടികളാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണ് വെർച്വൽ ഓട്ടോപ്സി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ശ്രീ കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായമുണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം ഉയർത്തിയിട്ടുണ്ട്.
0: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റാൻ ശ്രമം തുടരുകയാണ്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 10.65 കിലോമീറ്റർ പാത 220.51 കോടി രൂപ ചെലവിൽ ഇരട്ടിപ്പിക്കും. എറണാകുളം തുറവൂർ ആലപ്പുഴ അമ്പലപ്പുഴ കായംകുളം റൂട്ടിൽ മാരാരിക്കുളം ആലപ്പുഴ സെക്ഷനാണ് നിലവിൽ ഏക സിംഗിൾ ലൈൻ. ഈ ഭാഗത്ത് ഇരട്ടിപ്പിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ പാതയിലൂടെ 9 യാത്രാ തീവണ്ടികൾ കൂടി സർവീസ് നടത്തുന്നതിനും പ്രതിവർഷം 28 ടൺ ചരക്ക് കടത്തുന്നതിനും സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സിഎംആർഎൽ എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡി സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. സിഎംആർഎല്ലുമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന രണ്ടാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്വർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: സംസ്ഥാനത്തെ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല ഇനി 52 ദിവസം നിശ്ചലമാകും. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ യന്ത്രവത്കൃത മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകളെ നിരോധനം ബാധിക്കും. യന്ത്രവത്കൃത യാനങ്ങൾ കടലിൽ പോകുന്നത് തടഞ്ഞുകൊണ്ട് ഫിഷറീസ് അധികൃതർ ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ചങ്ങല ബന്ധിക്കും. ഇതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. ഭൂരിഭാഗം ട്രോളിംഗ് ബോട്ടുകളും ഇതിനകം തന്നെ നീണ്ടകര പാലത്തിന് കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കും. ട്രോളിംഗ് നിരോധനം സമാധാനപരമായി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ നിന്നും നീരജ് ലാൽ, ആശ്രാമം.
0: ലഹരിക്കടിമയാകാൻ കേരളത്തിലെ യുവാക്കളെ വിട്ടുകൊടുക്കില്ല എന്ന നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ ലഹരിക്കടിമയാക്കാനുള്ള ശ്രമങ്ങളെ നാം ശക്തമായി പ്രതിരോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായി മുന്നേറുകയാണെന്നും തെറ്റുകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ആവേശത്തിലേക്ക് കേരളം. ഫുട്ബോൾ മാമാങ്കത്തിനൊരുങ്ങി കേരളം. ലോകകപ്പ് വിശേഷങ്ങളുമായി സുരേഷ് എടപ്പാൾ.
5: ലോകം കാത്തിരിക്കുന്ന കാൽപന്ത് മഹോത്സവത്തിന്റെ കിക്ക് ഓഫിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലും ആവേശം അല്ലകടലായി മാറുകയാണ്. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ ഇത്തവണ പങ്കെടുക്കുന്നു. 42 ലോകരാജ്യങ്ങളുടെ ഫുട്ബോൾ കരുത്താണ് 16 നഗരങ്ങളിലായി നടക്കുന്ന 104 മത്സരങ്ങളിൽ മാറ്റിവരയ്ക്കുക. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്താധിപത്യം വഹിക്കുന്നു എന്നതും ചരിത്രമാണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ അടക്കമുള്ള ഒരു ഡസനിലേറെ ഇതിഹാസ താരങ്ങൾ ബൂട്ടഴിക്കുന്ന ലോകകപ്പായി മാറും ഇത്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുന്നത് വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വിളംബര റാലികളും കൊടിതോരണങ്ങളും ബോർഡുകളും നിറഞ്ഞു കഴിഞ്ഞു. അർജന്റീന, ബ്രസീൽ ടീമുകൾക്കാണ് കേരളത്തിൽ കൂടുതൽ ആരാധകർ.
0: അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഇതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. PMSMA 10 പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA ലക്ഷ്യം. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജന സമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 202 ഉയർന്ന് 73727, നിഫ്റ്റി 69 നേട്ടത്തിൽ 23192 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി T.സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. CMRL എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T.വീണയ്ക്ക് ED സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda നിർവഹിക്കും. വയനാട്ടിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. Siddiq. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിലൂന്നി രാഷ്ട്രമാദ്യം എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി രാജ്യം ആഗോളതലത്തിൽ ഇന്ന് പുതിയ സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സേവനം, സദ്ഭരണം, സമൃദ്ധി എന്നിവയുടെ പാതയിൽ സർക്കാർ ഇനിയും മുന്നോട്ട് പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷിത ഗർഭകാലവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP Nadda ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 75 രൂപയുടെ പ്രത്യേക സ്മരണിക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിന് 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഈ സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയുടെ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. Siddiq. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം ഉന്നതതല യോഗത്തിനുശേഷം സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
2: 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത്, 2 എണ്ണത്തിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയുണ്ട്. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കും.
1: സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി K. Muralidharan ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി, ചെറുകിട കർഷകരുടെ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2 ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
4: സംസ്ഥാനത്ത് 2026 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് 1-ഘട്ട സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 34 ചോദ്യങ്ങളാണ് 1-ഘട്ട സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിനു മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റ് അംഗങ്ങൾക്കോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ sec.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ്. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ, ചേറൂർ, വില്ലിടം മേഖലയിൽ ഇന്ന് മിന്നൽ ചുഴലിയുണ്ടായി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മേഖലയിൽ വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്നും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേലും ഇറാനും ഇന്നലെ നടത്തിയത്. കോംഗോയിലെ എബോള വ്യാപനം ചെറുക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഉഗാണ്ടയിലെത്തിയ അദ്ദേഹം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മറ്റു രാജ്യങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും ഉഗാണ്ടൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എബോള വ്യാപനം തടയുന്നതിനായി ഉഗാണ്ട നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഫിലിപ്പീൻസ് ഭൂചലനത്തിൽ മരണസംഖ്യ 37. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണുണ്ടായത്. 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20,000-ത്തോളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
5: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടെൻഷൻ
6: 1 o'clock. ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തുവരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: മേഖലകളിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പർ 9447-9924-91.
0: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ കേരളീയരുടെ ഭക്ഷണങ്ങളിൽ പ്രധാന സ്ഥാനമുള്ള ഒരു കറിയുണ്ട്, പയറുകറി അല്ലേ. നമ്മള് ദിവസവും ഭക്ഷണത്തിൽ എളുപ്പത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആരോഗ്യകരവും രുചികരവുമായിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പൊ നമ്മൾ ജോലി തിരക്കുകൾക്കൊക്കെ ഇടയിലും വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കറി എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് തേങ്ങ അരയ്ക്കാൻ സമയമില്ലാത്ത ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കറിയാണല്ലേ. ചൂട് ചോറിനൊപ്പം കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് മാത്രമല്ല, ചെറുപയറിന്റെ പോഷക ഗുണങ്ങളും പിന്നെ സിമ്പിളായിട്ടുള്ള മസാലക്കൂട്ടൊക്കെ ചേർന്നതുകൊണ്ട് തന്നെ കുട്ടികളിൽ നിന്ന് മുതിർന്നവര് വരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പൊ നമ്മൾ ചെറുപയർ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ കറി രുചിയില് മാത്രമല്ല നമുക്കറിയാം ഹെൽത്തിയാണ്. അതുപോലെ പ്രോട്ടീൻ ഒരുപാട് അടങ്ങിയിട്ടുള്ള ചെറുപയർ ശരീരത്തിന് ഊർജം നൽകുന്നതിനും ദഹനത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അധികം മസാലകളോ എണ്ണയോ ഇല്ലാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ചെറുപയർ കറിയാണ്, അതായത് തേങ്ങ ചേർക്കാത്ത ഒരു സ്പെഷ്യൽ പയറുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് 1 കപ്പ് ചെറുപയർ, 10-11 ഉള്ളി എടുക്കുക, തക്കാളി 1 വലുത്, പച്ചമുളക് 2 അല്ലെങ്കിൽ 3 എണ്ണം എരിവിനനുസരിച്ച്, വെളുത്തുള്ളി 3 അല്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ഇത്രയാണ് നമ്മൾ എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ 1 കപ്പ് ചെറുപയർ, ചെറിയ ഉള്ളി 10-12 എണ്ണം എടുക്കാം, തക്കാളി 1 വലുത്, പച്ചമുളക് 2-3, വെളുത്തുള്ളി 3 അല്ലി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെറുപയർ നന്നായിട്ട് കഴുകി ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുക. അതിനുശേഷം കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും അല്പം ഉപ്പും ചേർത്തിട്ട് 3-4 വിസിൽ വരുന്നത് വരെ വേവിക്കണം. പയറ് നന്നായിട്ട് വെന്തിരിക്കണം കേട്ടോ, കാരണം ചെറുപയർ കറിയായിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത്. പക്ഷെ അധികം ഉടഞ്ഞു പോവുകയും ചെയ്യരുത്, കാരണം ചെറുപയറൊക്കെ വേവിക്കുമ്പോഴുള്ള ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ വേവാണ്. കുഴഞ്ഞു പോയാലും പ്രശ്നം, വെന്തില്ലെങ്കിലും പ്രശ്നം. അപ്പൊ ആ ഒരു മീഡിയം പരുവത്തിന് വേവിച്ചെടുക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ, അതായത് ഇത് നമ്മൾ തയ്യാറാക്കി കുക്കറിൽ 4-5 വിസിൽ വരുന്നത് വരെ വേവാനായിട്ട്, 3-4 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ചില കുക്കർ പെട്ടെന്ന് വേവും, സ്റ്റീലിന്റെ ഉണ്ട്, അങ്ങനെയുള്ള പല ടൈപ്പ് ഉണ്ടല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് തന്നെ അറിയാം നമ്മൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് എത്ര വിസിൽ വന്നാലാണ് ഇത് വേവുക എന്നുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് അത് വേവിക്കാൻ വെക്കുക. അതിന്റെ ഇടയിൽ ഒരു പാന് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിനുശേഷം വച്ചൽ മുളകും കറിവേപ്പിലയും ചേർക്കുക. ഇതിലേക്ക് അരിഞ്ഞ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നതുവരെ വഴറ്റി കൊടുക്കുക. പിന്നെ പച്ചമുളക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് നമ്മൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഉടയുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് സോഫ്റ്റ് ആയതിന് ശേഷം പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ചെറിയ തീയിൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വരുമല്ലോ, ആ ടൈമിൽ വേവിച്ച പയർ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഉപ്പും കൂടി ചേർക്കുക. അതായത് ചെറുപയർ വേവിച്ച വെള്ളം അതിലുണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചാൽ മതി. ഇനി 5 മുതൽ 7 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി അല്പം കുറുകി നല്ല പരുവത്തിനെത്തുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒന്ന് മുകളിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു നാടൻ ടേസ്റ്റ് ഇരട്ടിയാകും. ഈ പയർ ഒഴിച്ചേറി ചൂട് ചോറിനൊപ്പം കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ പപ്പടം കൂടി ഉണ്ടെങ്കിൽ പറയണ്ട, ഒരച്ചാറും ഒരു മീൻ വറുത്തതും ഒരു തോരനും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കോമ്പിനേഷനാണ്. കഞ്ഞിക്കൊപ്പം നല്ലതാണ് കേട്ടോ, കഞ്ഞിയൊക്കെ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊപ്പം ഈ ഒരു ചെറുപയർ കറി നല്ലതായിരിക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: സമയം

അരിയാഹാരം എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പൊതുവെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് അരിയാഹാരം. ഈ അരിമാവ് ഉപയോഗിച്ചുണ്ടാക്കുന്ന പലതരം പലഹാരങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടതായിരിക്കും. ഈ അരിമാവ് ഉപയോഗിച്ച് മറ്റ് പല പ്രയോജനങ്ങളുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചാമയം വിത്ത് മീ ആർ ജി അപർണ. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ അരിമാവ് കൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് എങ്ങനെ തിളങ്ങിക്കാം എന്നതാണ് കേട്ടോ. അപ്പോ ഈ സ്കിന്നിന് നല്ലൊരു തിളക്കവും അതുപോലെ തന്നെ നമ്മുടെ ടാനിനെയൊക്കെ കളയാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഐറ്റം എന്താണെന്ന് ഓൾറെഡി ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അരിപ്പൊടിയാണ് കേട്ടോ, തരികളില്ലാത്ത നല്ല അരിപ്പൊടി എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്, നല്ല കട്ട തൈര്. പുളിയില്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പൊ ഈ രണ്ട് ഐറ്റംസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ, നല്ല വൃത്തിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം നല്ലൊരു പേസ്റ്റ് പരുവാകുന്നത് വരെ ഇത് മിക്സ് ചെയ്യണം. ഇനി നമ്മുടെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ചെയ്ത ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് ഫേസിൽ അങ്ങനെ ഉണങ്ങാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് ചെറു ചൂട് വെള്ളത്തില് അല്പം നാരങ്ങാ നീര് വേണമെങ്കിൽ പിഴിഞ്ഞ് ചേർക്കാം. ഇനി നാരങ്ങയൊക്കെ ഉപയോഗിക്കുമ്പോൾ നീറ്റല് പുകച്ചില് അങ്ങനെ അസ്വസ്ഥതകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നാരങ്ങ നമുക്ക് അങ്ങനെ ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് ചെറു ചൂട് വെള്ളത്തിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്താൽ മതി. നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ തിളങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് തിളങ്ങാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്ക്, അതാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ശമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം ശമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4.

0: fast. Mar Athanasios College for Advanced Studies, Autonomous College, Tiruvalla. MacFast College-ile vivitha course-ukalilekkulla admission aarambichirikkunnu. Malangara Suryani Katholika Sabha, Tiruvalla Athirupatha Management-inu keezhilulla sthapanam. NAC A+, UGC 2F, DSIR Accreditation, AICTE angikarathodeyum, mikacha placement-odu koodiyum, Mahatma Gandhi Sarvakalashalayude keezhil NIRF rank-odu pravarthikkunna Keralathile പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. MacFast, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കുറേ അധികം പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. അപ്പൊ ഇന്നത്തെ ഗ്രാമഫോണിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഭാവന സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് ഇന്ന് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഭാവന അഭിനയിച്ച ചിത്രങ്ങളിലെ പാട്ടുകളൊക്കെയാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ട് ഏതാണ് എന്നറിയണ്ടേ? ഇന്ന് നമ്മൾ ഗ്രാമഫോണിൽ ആദ്യം കേൾക്കാൻ പോകുന്നത് അമൃതം എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആണ് കേട്ടോ. സിബി മലയിൽ ഡയറക്ട് ചെയ്ത അമൃതം എന്ന മൂവി വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. ഇന്നും ആ ഒരു വിഷയത്തിന് പ്രസക്തിയുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാല്ലേ. ദാ ഈ മൂവിയിലെ എല്ലാ പാട്ടുകളും തന്നെ വളരെ മനോഹരമാണ്. നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് ഈ ഒരു മൂവിക്ക് വേണ്ടി സുജാത ചേച്ചിയും മധു ബാലകൃഷ്ണനും ചേർന്ന് പാടിയ മുത്തേ നിന്നെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. അപ്പോ ഈ ഒരു പാട്ട് കേൾക്കാം. ആദ്യം കേട്ടോണ്ടേയിരിക്കും റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ചെയ്ത ത്രില്ലിംഗ് മൂവിയായിരുന്നു പോലീസ്. പൃഥ്വിരാജ് ഭാവന കോമ്പിനേഷനിൽ വന്ന ഈ ഒരു മൂവിയിലെ ഒരു റൊമാന്റിക് സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഭാവന നല്ല ഭംഗിയുള്ള ഒരു ശാലീന സുന്ദരിയായിട്ടാണ് ചിത്രത്തിലെത്തുന്നത് കേട്ടോ. ഭാവനയ്ക്ക് ആ ഗ്രാമീണ ഭംഗി വളരെ ചേരുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ജോഫി തരകൻ വരികൾ എഴുതി, ഔസേപ്പ് അച്ഛൻ സാർ സംഗീതം പകർന്ന ഒരു മനോഹരമായ സോങ് ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ദിലീപ് ഭാവന കോമ്പിനേഷനിൽ വന്ന ത്രില്ലിംഗ് മൂവിയായിരുന്നു ചെസ്. വളരെ സങ്കീർണമായ ഒരു കഥയായിരുന്നു ചിത്രം പറയുന്നത്. മാതാപിതാക്കളുടെ കൊലപാതകവും അതേ തുടർന്നുണ്ടാകുന്ന മകന്റെ പ്രതികാരവുമായിരുന്നു ചിത്രത്തിന്റെ ഇതിവൃത്തം. അപ്പോ ഈ ഒരു മൂവിയിലെ ഒരു ക്ലാസിക്കൽ ഹിറ്റാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ആ പാട്ട് ഏതായിരിക്കും എന്ന് മനസ്സിലായി കാണുമല്ലേ. ദാ ഈ ചിത്രത്തിന് വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികളെഴുതി ബേണി ഇഗ്നീഷ്യസ് ഈണം പകർന്ന് ദാസേട്ടൻ പാടിയ ആ മനോഹരമായ ക്ലാസിക്കൽ ഹിറ്റ് കേൾക്കാം അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

സൗഹൃദവും പ്രണയവും പറഞ്ഞ സിനിമ സ്നേഹക്കൂട്. ജയസൂര്യ, ഭാവന, പൃഥ്വിരാജ്, മീര ജാസ്മിൻ, കുഞ്ചാക്കോ ബോബൻ എന്നിങ്ങനെ നീണ്ട താരനിര തന്നെയായിരുന്നു ചിത്രത്തിന് വേണ്ടി അണിനിരന്നത്. ഈ ഒരു മൂവിയും ഇതിലെ പാട്ടുകളും ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണല്ലേ. ഇന്നും ഒരു ഫ്ലവർ ഷോപ്പിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ഈ ഒരു മൂവിയെ കുറിച്ചും ഇതിലെ പാട്ടുകളെ കുറിച്ചുമായിരിക്കും മനസ്സിൽ ചിന്തിക്കുക. അപ്പോ ഈ ഒരു മൂവിയിലെ കറുപ്പിനഴക് എന്ന പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് ഇന്നും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും. അപ്പോ ഈ ഒരു പാട്ട് കേൾക്കാം. അടുത്തതായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ദൈവമതിൽ. ഈ ഒരു മൂവിയിലെ മിക്ക പാട്ടുകളും തന്നെ ഒരു ഒപ്പനയുടെ ചായവുള്ള പാട്ടുകളാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഭാവന പൃഥ്വിരാജ് കോമ്പിനേഷനിൽ വന്ന ദാ ഈ മൂവിയിലെ ഏഴാം ബെഹറിൻ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. കൈതപ്രത്തിന്റെ വരികൾക്ക് ശബ്ദം പകർന്നിരിക്കുന്നത് മഞ്ജരിയാണ് കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ ഭാവനയുടെ മൂവിയിലെ പാട്ടുകളൊക്കെ കോർത്തിണക്കിയ ഗ്രാമഫോണാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം മലയാളം പാട്ടുകളാണ്, ഭാവന അഭിനയിച്ച മലയാളം മൂവിയിലെ പാട്ടുകളാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നതല്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഭാവന അഭിനയിച്ച ഒരു തമിഴ് മൂവിയിലെ പാട്ടാണ് കേട്ടോ. ഭാവന അഭിനയിച്ച തമിഴ് മൂവി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ദീപാവലി ആയിരിക്കും അല്ലേ. അപ്പോ ദാ ഈ ഒരു മൂവിയിലെ പാട്ട് തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ദീപാവലി എന്ന മൂവിക്ക് വേണ്ടി യുവൻ ശങ്കർ രാജൻ മ്യൂസിക് ചെയ്ത് മധുശ്രീ പാടിയ കണ്ണൻ വരും നേരം എന്ന് തുടങ്ങുന്ന സോങ് കേൾക്കാം അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ഫിറ്റ്നസ് ഇനി ഡോക്ടർമാരുടെ കരുതലിൽ കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗം. ശാസ്ത്രീയമായ ഫിറ്റ്നസ് അഡ്വൈസും ഡയറ്റ് അഡ്വൈസും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹൃദയത്തിൽ സൂക്ഷിക്കാം. കുഞ്ചാക്കോ ബോബൻ, ഭാവന എന്നിവർ ചേർന്ന് തകർത്തഭിനയിച്ച ഈ ഒരു മൂവിയിലെ എനിക്കാണ് നീ എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. അഫ്സൽ, ആശ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു ഗാനം പാടിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആ ഗ്രാമപ്രദേശത്തിലൂടെ കുഞ്ചാക്കോ ബോബനും ഭാവനയും പാട്ടുപാടി നൃത്തം ചെയ്യുന്ന വിഷ്വലായിരിക്കും അല്ലേ. അപ്പോ എന്തായാലും നമുക്കിനി ആ പാട്ട് തന്നെ കേൾക്കാം അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഭാവന അഭിനയിച്ച പഴയ കാല ചിത്രങ്ങളിലെ പാട്ടുകളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ആസിഫ് അലി, ഭാവന, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ് എന്നിങ്ങനെ നീണ്ട താരനിര അണിനിരന്ന ഹണി ബി എന്ന മൂവിയിലെ ഒരു റൊമാന്റിക് ട്രാക്കാണ് കേട്ടോ. ഞാനിത് പറഞ്ഞപ്പോ തന്നെ പാട്ട് ഏതായിരിക്കും എന്ന് മനസ്സിലായി കാണും അല്ലേ. യെസ്, നിഴലറിയാതെ എന്ന ഹണി ബിയിലെ പാട്ട് കേൾക്കാം ഇനി അടുത്തതായിട്ട്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

സസ്പെൻസ് പൊളിക്കുന്നില്ല. സുജാത ചേച്ചി പാടിയ ബംഗ്ലാവിൽ ഔദ എന്ന മൂവിയിലെ ദാ ആ ഒരു പാട്ട് വരികയാണ് നിങ്ങൾക്കായി. അപ്പൊ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡും ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം ഗ്രാമഫോണിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്ന്

0: കണ്ട് വേഗം മടങ്ങാം.
1: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
0: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ചേരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ബോധി ബാബു. നമസ്കാരം.
2: നമസ്കാരം.
1: നമ്മള് പൊതുവെ കാണുന്ന ഒരു കാര്യമാണ്, കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ചില തോൽവികൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം പല സിറ്റുവേഷൻസിലും നമ്മൾ സൂയിസൈഡ് ചെയ്യുന്നതിൽ വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ചില തോൽവികൾ. ശരിക്കും എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്?
2: ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള എന്റെ റീസൺ തന്നെ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് കുട്ടികൾ, മെയിൻലി കോളേജ് പോകുന്ന പ്രായമുള്ള കുട്ടികൾ ഷെയർ ചെയ്യുന്ന കംപ്ലയിൻസിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന ഫിയർ ഓഫ് ഫെയിലിയർ. അതായത് പറ്റില്ല, അല്ലെങ്കിൽ പണ്ടുണ്ടായ ഫെയിലിയേഴ്സിനെ പറ്റിയിട്ട് ഓർത്ത് ടെൻഷൻ ആവുക, അങ്ങനെ കുറെ കംപ്ലയിൻസ് അവർ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഈ കുട്ടികൾ പഠിക്കാൻ പുറകോട്ടോ അല്ലെങ്കിൽ അത്രയും കഴിവില്ലാത്ത പിള്ളേരോ ആവണം എന്നില്ല. ചിലപ്പോൾ അവരായിരിക്കും ക്ലാസ്സിലെ ഏറ്റവും സ്മാർട്ട് ടോപ്പർ ആയിട്ടുള്ള കുട്ടികൾ. പക്ഷെ എന്നാലും അവർക്ക് ഈ പറയുന്ന ഫെയിലിയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ തന്നെ ഭയങ്കര പേടിയാണ്. അപ്പോ എന്താണ് ഫെയിലിയർ? ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുകയാണ്, വാട്ട് ഡസ് ഫെയിലിയർ മീൻ, എന്താണ് ഫെയിലിയർന്ന് അടിച്ചു കൊടുത്താൽ അതിൽ വരുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സക്സസ്, സക്സസ് ഇല്ലായ്മ എന്നാണ് പറയാ. ഇപ്പോ അതായത് കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മളെ എക്സ്പെക്ട് ചെയ്ത ഒരു സക്സസ് കിട്ടാതെ വരുമ്പോൾ നമ്മളവിടെ ഫെയിലായി എന്ന് പറഞ്ഞു. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു പൊസിഷൻ കിട്ടിയില്ല എന്ന് വരുമ്പോൾ ഫെയിലിയർ സംഭവിച്ചു. പക്ഷേ ശരിക്കും ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എസൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ, അതോ അത് മൊത്തത്തിൽ നമ്മൾ ഭയപ്പെടുന്ന പോലെ മൊത്തത്തിൽ നമ്മളെ തളർത്തി കളയുന്ന ഒരു കാര്യമാണോ ഫെയിലിയർ? നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ പാസ്റ്റിലുണ്ടായ ഫെയിലിയേഴ്സിനെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിക്കേ, ഒരു രീതിയിലും നമ്മളെ അത് വളർത്താൻ സഹായിച്ചിട്ടില്ലേ? അതോ കംപ്ലീറ്റ്ലി നമ്മളൊന്നുമില്ലാത്ത ഒരു സ്റ്റക്ക് പൊസിഷനിലായി പോയോ? ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലുണ്ടായ 2018 ഫ്ലഡ്. 2018 ഫ്ലഡ് എന്ന് പറയുന്നത് എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരെയും കേരളത്തില് ഒരുപാട് സഫർ ചെയ്യിപ്പിച്ച ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നല്ല പൊസിഷൻ നല്ല നിലയിൽ നിന്ന ആൾക്കാർ പോലും പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് ഒന്നുമില്ലാത്ത സ്റ്റേറ്റിലേക്ക് പോയി. ഇപ്പോഴും ആൾക്കാർക്ക് ഈ 2018 ഫ്ലഡിനെ പറ്റി സംസാരിക്കുമ്പോൾ ട്രോമയാണ്, അതിൽ നിന്ന് അവർ കയറി വന്നിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോ അത്രയും നമ്മളെ സഫർ ചെയ്യിപ്പിച്ച് ഒന്നും ഇല്ലാത്തൊരു സ്റ്റേറ്റിലേക്ക് ഉണ്ടാക്കിയ ആ ഒരു ഇൻസിഡന്റിൽ തന്നെ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്.
1: അതെ,
2: ഉദാഹരണത്തിന് ഇപ്പം ഇന്ന് കേരളത്തിൽ അടുപ്പിച്ച് 2 ദിവസം മഴ പെയ്താൽ നമ്മൾ കേരളത്തിലെല്ലാവരും പ്രിപ്പയർഡ് ആണ്.
1: അതെ
2: അല്ലെ, നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു വെക്കാൻ നോക്കും, അത്യാവശ്യ പേപ്പറുകൾ തുണികളെല്ലാം പാക്ക് ചെയ്ത് റെഡിയാണ്. ഏത് നിമിഷം നമുക്ക് മാറണം എന്നറിയില്ല. ചിലർ നേരത്തെ റിലേറ്റീവ്സിന്റെ അടുത്ത് പോവും, താഴത്തെ നിലയിൽ നിന്ന് സാധനങ്ങൾ മേളത്തെ നിലയിലേക്ക് മാറ്റി വെക്കും. ഇതൊക്കെ എവിടെ നമ്മൾ പഠിച്ചു?
1: അതെ,
2: ഈ എക്സ്പീരിയൻസിൽ നിന്ന് ഈ അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടി? നമ്മുടെ പാസ്റ്റിലെ ആ ഒരു പ്രോബ്ലം അല്ലെ ആ ഫെയിലിയർ ആണ് നമ്മൾ ഇത്രയും
1: പഠിപ്പിച്ചത്.
2: ഇപ്പം അത് പോട്ടെ, വേറൊരു എക്സാമ്പിൾ. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഇന്ന് രാവിലെ ഒരു സെമിനാർ ഉണ്ടെന്ന് വെച്ചോ. ഇന്ന് രാവിലെ പ്രസന്റേഷൻ ഇരിക്കുകയാണ്, ഫാക്കൾട്ടീസ് എല്ലാം വന്നു, കുട്ടികളെല്ലാം ഓഡിയൻസ് എല്ലാം റെഡിയായി, ഞാൻ ലാപ്ടോപ്പ് ഓൺ ആക്കി വെച്ച് പ്രസന്റേഷൻ സ്ക്രീനിൽ വരുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായി, കുറെ നേരം നോക്കി, ലാപ്പ് സ്റ്റക്കാണ്. ടെൻഷനായിട്ട് മേശപ്പുറത്തിരുന്ന ഒരു ബോട്ടിൽ അറിയാതെ എന്റെ കൈ തട്ടി ഫ്രണ്ടിൽ വീണു, ഫുൾ വെള്ളമായി, മൊത്തം
1: പ്രശ്നങ്ങൾ.
2: ഞാൻ ഉദ്ദേശിച്ച എക്സ്പെക്ടേഷനിൽ ഒന്നും നടന്നില്ല, എല്ലാവരും വഴക്കു പറഞ്ഞു, ടീച്ചേഴ്സിന്റെ മുമ്പിൽ നാണക്കേടായി. എനിക്കത് ഭയങ്കര മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയി, ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷെ അടുത്ത സെമിനാറിൽ ഞാൻ ആദ്യം ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്റെ PPT അതിൽ വരുന്നുണ്ടോ നേരത്തെ ഞാൻ ചെക്ക് ചെയ്ത് വെക്കും, മേശപ്പുറം എല്ലാം ക്ലീൻ ആണോ. ഇത് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ
1: പഠിച്ചതാണ്.
2: ഈ പറയുന്ന കാര്യം എനിക്ക് എവിടെ വേണേലും അപ്ലൈ ചെയ്യാം, അല്ലാതെ സെമിനാറിൽ മാത്രം എന്നല്ല. നാളെ എന്റെ കൂട്ടുകാരിക്കാണ് ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞാലും ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കാൻ പോകുന്ന ഈ 2 കാര്യങ്ങൾ. അപ്പൊ അതെന്റെ ഫെയിലിയർ ആണ് എന്നെ പഠിപ്പിച്ചത്. അപ്പം ഫെയിലിയർ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും വലിയൊരു പ്രശ്നക്കാരനാണോ? അതോ നമ്മൾ അതിനെ എടുക്കുന്ന രീതിയിലാണോ പ്രശ്നം?
1: അതെ, എടുക്കുന്ന രീതിയിലെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ?
2: അതെ. അപ്പൊ നമ്മൾ അത് ചിന്തിക്കുന്നതിലാണ് പ്രശ്നം. പല ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുള്ള, ചിലപ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കാം, നമ്മുടെ കൂട്ടുകാരായിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, നമ്മളോട് പറയും, നീ എന്തിനാ ഇത്ര നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ, നീ പോസിറ്റീവായിട്ട് ചിന്തിക്കേ, കിട്ടും എന്ന് പറ, അപ്പം നിനക്ക് കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ ശരിക്കും ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവുമോ? ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് 10-ാം ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ ഫുൾ A+ കിട്ടും, ഫുൾ A+ കിട്ടും അങ്ങനെ പറ, അപ്പൊ കിട്ടും എന്ന് പറ. പക്ഷേ നമ്മൾ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ അത് പ്രോബ്ലത്തിനെ സോൾവ് ആക്കുകയാണോ, അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകണോ ചെയ്യാം?
1: പോസിറ്റീവ് ആക്കുമ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യല്ലേ?
2: ഉദാഹരണത്തിന് ഇപ്പൊ നാളെ എനിക്ക് എക്സാം ആണെന്ന് വെച്ചു, എന്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുക എന്റെ പോർഷൻസ് കവറായില്ല, ഞാൻ ഫെയിലാവും, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടിയില്ല എന്നാണ് എന്റെ നെഗറ്റീവ് തോട്ട് എങ്കിൽ, ഇപ്പം എന്നെ കൊണ്ട് പറ്റും, ഞാൻ പഠിച്ചതെല്ലാം എഴുതും, എനിക്ക് 1st ക്ലാസ് കിട്ടും എന്നുള്ള പോലെ ഞാൻ ചെന്നു, പക്ഷെ ഞാൻ പഠിക്കാത്ത പോർഷനിൽ നിന്ന് വന്നു, ഞാൻ എന്ത് ചെയ്യും?
1: അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
2: അതെ. അപ്പോ ഞാൻ എന്റെ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് ആക്കുവല്ല, അതിനെ റിയലിസ്റ്റിക് ആക്കുക ചെയ്യണം.
1: അല്ലെ?
2: അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്നിടത്ത് ഞാൻ എന്റെ ആ ചിന്തനെ റിയലിസ്റ്റിക് ആക്കി
1: മാറ്റണം.
2: ഞാൻ ഒരു മനുഷ്യനാ, എന്നെ കൊണ്ട് 50% നന്നാവാനും ചാൻസ് ഉണ്ട്, ഇനി 50% എന്തേലും കാരണവശാ മോശമാവാനും ഉണ്ട്. ചിലപ്പോ സമയം തികഞ്ഞില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണവും ചിലപ്പോ അത് നമ്മൾ ഉദ്ദേശിച്ച പോലും നടക്കണമെന്നില്ല. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും അവിടെ ഞാൻ പെർഫോം ചെയ്യാൻ ശ്രമിക്കും എന്ന് പറയുന്നത് കുറെ കൂടെ റിയലിസ്റ്റിക്.
1: അതെ, അതെ.
2: അവിടെ ഞാൻ എന്ത് വന്നാലും സ്വീകരിക്കാൻ റെഡിയാ, അവിടെ മോശമായാലും നന്നായാലും സ്വീകരിക്കാൻ റെഡിയാ. അപ്പം നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് ആക്കുമല്ല, അതിനെ റിയൽ ആയിട്ട് ചിന്തിക്കാനാണ് പഠിക്കേണ്ടത്.
1: ഓക്കെ ഓക്കെ. എല്ലാവരും ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ പറയും, എന്തിനു നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കും. പക്ഷേ ഈ ഒരു കാര്യം ഇപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത്, അതിനെ റിയലിസ്റ്റിക് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലേ? ശരിയാണ്. അപ്പോൾ ഡോക്ടർ, ഒരു തോൽവി നമുക്കിനി സംഭവിച്ചാൽ പല നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് എന്തായാലും പോകും, ഉറപ്പായിട്ടും പോകും. ശരിക്കും നമ്മുടെ ചിന്തയുടെ പ്രശ്നം തന്നെയാണോ എല്ലാം?
2: അതായത് ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കാരണം, തോൽവി എനിക്ക് മാത്രം ഉണ്ടാവുന്ന കാര്യമല്ല. ഈ ലോകത്ത് എല്ലാവരുടെയും ലൈഫിൽ പ്രോബ്ലംസും ഫെയിലിയേഴ്സും ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഇതുപോലെ റിയാക്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് താങ്ങാൻ പറ്റുന്നില്ല? അപ്പൊ എന്നിലുള്ള എന്തോ പ്രശ്നമാണ്, ഞാൻ അതിനെ കാണുന്ന രീതിയിലുള്ള പ്രശ്നമാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിനെ കാണണ്ടേന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ.
1: ഓക്കെ.
2: അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ, മുമ്പേ പറഞ്ഞ പോലെ, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ പറ്റിയെന്ന് പേഴ്സണലൈസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. നമ്മളിലെ പല ആൾക്കാരും എനിക്കങ്ങനെ പറ്റിയല്ലോ, അല്ലെങ്കിൽ എനിക്ക് ബ്രേക്കപ്പ് ഉണ്ടായല്ലോ, എന്തിനാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായത്, എന്നെ മാത്രം എന്തിനാ ദൈവം ഇങ്ങനെ ശിക്ഷിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്ന ഡയലോഗ്സ് നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, പക്ഷെ അവർ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറയാണ്, ജനിച്ചിട്ട് ഒരു 90-80 വയസ്സ് വരെ ഒരു പ്രശ്നവും ഇല്ലാതെ പോയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണിക്കാൻ ആരുമില്ല. ഈവൻ എത്ര വലിയ അംബാനി എന്ന് പറഞ്ഞാൽ പോലും ആളുടെ ലൈഫിലും ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ചിലപ്പോൾ അത് ഉദ്ദേശിച്ച പോലെ പോണോന്നില്ല. അപ്പൊ എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പേഴ്സണലൈസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക, അതൊരു നാച്ചുറൽ പാർട്ടാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാല്, ഓക്കെ, പ്രോബ്ലം വരാനുള്ളത് വന്നു, അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടാവേണ്ടടുത്ത് ഉണ്ടായി, ഇനി അവിടെ ഞാൻ അത് മാറാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് പാസ്റ്റിൽ പോയി അത് ചേഞ്ച് ചെയ്യാനോ അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പം സംഭവിക്കേണ്ടത് സംഭവിച്ചു, ഇതിൽ നിന്ന് ഞാൻ എന്താ പഠിച്ചത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലായത്, അതിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ മേ ബി നെക്സ്റ്റ് ടൈം അതെന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പം പ്രോബ്ലത്തിനെ ഫോക്കസ് ചെയ്യാതെ സൊല്യൂഷൻസിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ റിയൽ ഫെയിലിയർ ഉണ്ടാവുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ല, ഞാൻ എന്റെ ശ്രമം നിർത്തി, അവിടെ റിയൽ ഫെയിലിയർ ഉണ്ടാവും. അല്ലെങ്കിൽ ഓക്കെ, അത് എന്നെ കൊണ്ട് പറ്റത്തില്ല, അത് ഞാൻ കൊളാക്കും എന്ന് പേടിച്ചിട്ട് ഞാൻ പിന്മാറുമ്പോൾ അവിടെ റിയൽ ഫെയിലിയർ ഉണ്ടാവും. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ കിട്ടണമെന്നില്ല, ചിലപ്പോൾ പല പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് കിട്ടുക. അപ്പം എൻ്റെ ശ്രമം ഞാൻ പേടിച്ച് നിർത്തുവാണെങ്കിൽ അവിടെയാണ് റിയൽ ഫെയിലിയർ ഉണ്ടാവുക. എന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും ഞാനൊരു 10-15 പ്രാവശ്യം ചെയ്താൽ കിട്ടണമെന്നുമില്ല, ചില കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും കിട്ടണമെന്നില്ല. അവിടെ ആ ആ ഫെയിലിയേഴ്സ് ശരിക്കും പറഞ്ഞാൽ എന്നെ തന്നെ മനസ്സിലാക്കാൻ ഒരു അവസരം തരുന്നത്. എന്റെ കഴിവുകളും എന്റെ വീക്ക്നെസ്സും എവിടെയാണെന്ന് എനിക്ക് ഇതിന് മനസ്സിലാവും. അപ്പൊ അതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം. എല്ലാ ആൾക്കാർക്കും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട്. അപ്പൊ എന്റെ വീക്ക്നെസ്സിൽ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ എനർജി പോയി ഞാൻ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പം ഓക്കെ, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അതെനിക്ക് പറ്റില്ല. മനുഷ്യരായതുകൊണ്ട് എല്ലാവർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്റെ ലിമിറ്റേഷൻസിനെ ഞാൻ മനസ്സിലാക്കുക, അതും ഈ ഫെയിലിയേഴ്സ് നമുക്ക് പറഞ്ഞുതരും.
3: ഓ ശരി. അപ്പൊ ഡോക്ടർ പറഞ്ഞു വരുന്നത് നമ്മൾ ചില കാര്യങ്ങളിൽ നിന്നും പെട്ടെന്ന് പിന്മാറാതെ ട്രൈ ചെയ്യുക, എന്നിട്ടും നമുക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വഴി എന്ന് പറയുന്നത് ഇതല്ല, മറ്റൊരു അല്ലേ വഴിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്, ചോയ്സ് നമുക്ക് മറ്റൊന്നാണ് എന്നുള്ളത് തിരിച്ചറിവ് അല്ലേ നമ്മളിലേക്ക് കൊണ്ടുവരിക. ഓക്കെ ഡോക്ടർ, നമ്മൾ തുടക്കം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ ചില തോൽവികൾ നമ്മുടെ മുതിർന്നവരിലും കൊച്ചു കുട്ടികളിൽ പോലും സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകുന്ന രീതിയിലേക്ക് വരുന്നുണ്ടെന്ന്. അത് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെയുള്ള കുറച്ചു പേരേ ഉണ്ടാവുള്ളൂ, പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് എങ്ങനെ അവരിലെ ഒരു ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും?
2: പൊതുവെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പേടി, ഈ ഫെയിലിയേഴ്സിനോടുള്ള പേടി കൂട്ടാറുണ്ട്. അത് ചില ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ചില ആൾക്കാരെ നമുക്കറിയാം എവിടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ പറ്റില്ല എന്ന് തോന്നുന്നു അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. റിപ്പീറ്റഡ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്ന പല സിറ്റുവേഷൻസ്, അവരെ കൊണ്ട് പറ്റുമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ഫെയിലിയേഴ്സിനെ നല്ല പേടിയായിരിക്കും. കാരണം അവര് ആ ഫെയിലിയർ അല്ലെ ആ ഫിയറിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, എപ്പോഴും അവരെ എസ്കേപ്പ് ചെയ്യുക. എസ്കേപ്പ് ചെയ്യാന്ന് വെച്ചാല് പേടിയെ മുന്നോട്ട് ക്യാരി ചെയ്യുക എന്നാണ് എന്റെ അർത്ഥം. ഞാൻ എന്നതിനെ നേരിടുവോ അതുവരേക്കും ഞാനിത് ചൊന്നുകൊണ്ട് ഫ്യൂച്ചറിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ അവോയ്ഡിങ് പാറ്റേൺ ഈ ആൾക്കാരിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പെർഫെക്ഷന്റെ ആൾക്കാർ, ചില ആൾക്കാർ നമ്മുടെ കൂട്ടത്തില് ഭയങ്കര പെർഫെക്ഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. എന്തും അവർ ഉദ്ദേശിക്കുന്ന പോലെ പോണം. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുന്നേ പ്ലാനിങ് ഓർഗനൈസിങ് ഇങ്ങനെ വേണം, ഈ മാസത്തിനുള്ളിൽ ഇത്രയും പോർഷൻ കവർ ചെയ്യണം, അല്ലെങ്കിൽ ഈ മാസം കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കണം. അപ്പൊ അങ്ങനെ പ്ലാനിങ് പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ ഫെയിലിയർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ്ങിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ഒന്ന് സ്റ്റക്കായി, ആ രീതി പോയില്ല എങ്കിൽ അവർ കംപ്ലീറ്റ്ലി നിന്നു പോകും. ഈ പെർഫെക്ഷൻ ആൾക്കാരുടെ ഒരു തിങ്കിങ് പാറ്റേൺ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നാ പറയാം. അതായത് കംപ്ലീറ്റ് അവർ ഉദ്ദേശ പോലെ പോയാൽ അവർ സക്സസ് ആയി, ഇല്ല എങ്കിൽ അവർ കംപ്ലീറ്റ് ഫെയിലിയർ ആയിട്ടാണ് അവരെ തന്നെ കണക്കാക്കുന്നത്. അതായത് ആ ഗ്രേ ഷെയ്ഡ്സ് അവർക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ അവർ എക്സ്പെക്ട് ചെയ്ത ഒരു 95% ആണെങ്കിൽ അവർ പെർഫോം ചെയ്തത് ഒരു 80 അല്ലെ 75 ആണെങ്കിലും അവരെ ഫെയിലിയർ ആയിട്ടേ കാണുള്ളൂ. കാരണം അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഗോൾ അച്ചീവ് ആയിട്ടില്ല. അപ്പൊ ഈ പെർഫെക്ഷനും ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഒരാളും പെർഫെക്റ്റ് ആവണം എന്നല്ല പഠിപ്പിച്ചു കൊടുക്കണ്ടേ, ഫ്ലെക്സിബിൾ ആവണം എന്നാ പറയാ. ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷെ എന്തൊരു സിറ്റുവേഷനെയും ഞാൻ ഹാൻഡിൽ ചെയ്യാൻ അല്ലെ മാനേജ് ചെയ്യാൻ പഠിക്കുകയാണ് ചെയ്യേണ്ടത്.
3: ഓക്കെ.
2: പിന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്കും ഈ ഫെയിലിയർ
3: ഒരുപാട് പേര്.
2: ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഞാനത് ചെയ്തില്ല എങ്കിൽ അവരെന്ത് പറയും, എനിക്ക് മാർക്ക് കുറഞ്ഞ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അമ്മയോട് ഒന്ന് ചോദിച്ചാൽ എനിക്ക് വിഷമാവില്ലേ, അമ്മയ്ക്ക് വിഷമാവില്ലേ, അങ്ങനെ ഒരുപാട് മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർക്കും ഈ പറയുന്ന ഫെയിലിയേഴ്സ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, അല്ലെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവുന്ന തന്നെ അവർക്ക് പറ്റത്തില്ല. ഇതൊക്കെയാണ് ചില. പിന്നെ പേരന്റിങ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില പേരൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, അതൊരു അതോറിറ്റേറിയൻ പേരന്റിങ് സ്റ്റൈൽ എന്ന് പറയും. അവരെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് എക്സ്പെക്ടേഷൻസ് കുട്ടികളിൽ വെക്കും. ഇപ്പം ചില ഒരു എക്സാമ്പിൾ, ഇപ്പം 50-ൽ 47 മാർക്കും കൊണ്ട് വന്നാൽ ചില പേരൻസ് ചോദിക്കും 3 മാർക്ക് ഇവിടെ പോയി. അപ്പൊ അവർ ആ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അവർ എത്ര പെർഫോം ചെയ്താലും ആ കിട്ടാത്തതിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ എപ്പോഴും ഹൈ ടോപ്പ് ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ പറയുന്ന പോലെ ഫെയിലിയേഴ്സ് ഭയങ്കര പേടിയാണ്.
3: ഓക്കെ ഡോക്ടർ, ഇത് ശരിക്കും ഒരു രോഗാവസ്ഥയാണോ?
2: ഇത് ഇനീഷ്യലി നമ്മളിതില് മാറ്റിയില്ല, ഈ ചിന്ത ചിന്തിക്കുന്ന രീതി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു രോഗമായി മാറും. കുഞ്ഞു പ്രായത്തില് നമ്മള് എല്ലാത്തിനെയും ഫേസ് ചെയ്യിപ്പിച്ചു, ഫെയിലിയേഴ്സും കുഴപ്പമില്ല, അതിനെ നോർമലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകും തോറും നമുക്ക് ആൻസൈറ്റി, ഭയങ്കര എക്സ്ട്രീം ആൻസൈറ്റി ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ഡിപ്രഷൻ, പെട്ടെന്നൊരു സമയത്തിന് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകാൻ വരെ സാധ്യതയുണ്ട്.
3: നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും?
2: നമ്മൾ യൂഷ്വലി സൈക്കോതെറപ്പി ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം ചിന്തയില് കുറെ കാര്യങ്ങൾ മാറ്റം വരുത്താനുണ്ട്. അതേപോലെ ഇപ്പൊ ഈ പേടി എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ മുമ്പേ പറഞ്ഞുള്ള നെഗറ്റീവ് തോട്ട്സ്, ആ ചിന്തകൾ, അതിനെ കംപ്ലീറ്റ്ലി അതേപോലെ ട്രസ്റ്റ് ചെയ്യാതെ എങ്ങനെ അതിനെ ചലഞ്ച് ചെയ്യണം, ചിന്തകൾ എങ്ങനെ ചലഞ്ച് ചെയ്യണം, പേടിയുള്ള കാര്യങ്ങളെ അപ്രോച്ച് ചെയ്ത് തന്നെ മാറ്റിയെടുക്കണം. അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ സൈക്കോതെറപ്പി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, അങ്ങനെ പല തെറപ്പീസ് ഉണ്ട്, ഇതൊക്കെ ബെനിഫിറ്റ് ചെയ്യാറുണ്ട്.
3: ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും ഞാൻ ചിന്തിച്ചതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഡോക്ടർ എനിക്ക് ആൻസർ തന്നത്. എനിക്ക് മാത്രമല്ല എന്നെ പോലെ തന്നെ ഒട്ടുമിക്ക കേൾക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. കാരണം നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഇത്രയുമല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും അല്ലേ നമുക്ക് പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇത്രയും ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നൽകിയതിന് നന്ദി അറിയിക്കുന്നു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.
2: താങ്ക് യു.
3: റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ബോധി ബാബു. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
0: റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
4: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-99-2491.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 3 o'clock.
0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.

0: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ റേഡിയോ മാക്സ് 90.4 ലൂടെ മിത്

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യൂറിക് ആസിഡ് കൂടിയാ, എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
3: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സീറോ ഡെലിവറി.
6: സീറോ ഡെലിവറി,
5: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
6: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
5: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
6: ഫോൺ 7012586661.
5: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ರೇಡಿಯೋ ಕಫೆ.
1: ഹലോ ഹലോ ഹായ് നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും റേഡിയോ കഫേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അപ്പൊ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ ചായക്കൊപ്പം ഈ ഒരു റേഡിയോ കഫേ കൂടി കൂടെ കൂട്ടിക്കോ കേട്ടോ. അങ്ങനെ രസകരമായിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ആയി നമുക്ക് മുൻപോട്ട് പോകാം. സിനിമാസ്കോപ്പ്, ഹൈഡ് ആൻഡ് സീക്ക്, ടാലന്റ് ഓഫ് ദി ഡേ, ഇതൊക്കെ സെഗ്മെന്റ് ആണ്. എങ്ങനെയൊക്കെയാണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലേ. സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി സിനിമാസ്കോപ്പും ജി കെ അല്ലെങ്കിൽ കുസൃതി ചോദ്യങ്ങളുമായിട്ട് ഹൈഡ് ആൻഡ് സീക്ക്. പിന്നെ നിങ്ങളുടെ കഴിവുകൾ, അതായത് ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട്, കഥയായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, മിമിക്രി ആയിക്കോട്ടെ, അങ്ങനെ നിങ്ങളുടെ കഴിവുകളൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ടാലന്റ് ഓഫ് ദി ഡേ എന്ന സെഗ്മെന്റും നിങ്ങളെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് ഇന്ന് റേഡിയോ കഫേയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. യെസ്, നമുക്ക് മെസ്സേജൊക്കെ വന്നു തുടങ്ങി. എൽ സി ചേച്ചി, ഗുഡ് ഈവനിങ് ഡിയർ അമ്രു എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ഈവനിങ് എൽ സി ചേച്ചി, നമുക്ക് താർക്കാം. സിറാജ് ഏട്ടൻ വയനാട്ടിൽ നിന്നും ചേരുന്നു. ഹായ് അമ്രു എന്ന് പറഞ്ഞുകൊണ്ട് സിറാജ് ഏട്ടാ നമസ്കാരം. ലീന ചേച്ചി, ലീന മാത്യു, ഹായ് ഗുഡ് ഈവനിങ് മോളെ, ലീന ചേച്ചി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലീന ചേച്ചി നമസ്കാരം, ഗുഡ് ഈവനിങ്. നമ്മുടെ രാജപ്പൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്, ഞാനും വന്നിട്ടുണ്ട്. ഇവിടെ മഴ തകർത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവിടെ മഴ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് അറിയില്ല, പ്രതീക്ഷിക്കാതെ ഇപ്പൊ പറിച്ചു അങ്ങനൊന്നും ഇല്ലല്ലോ. നേരത്തെ മുൻകൂട്ടി അല്ലെങ്കിൽ അറിയിച്ചു ഒന്നും അല്ലല്ലോ. ഒരു മഴക്കാറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ദാ വരുന്നു, ദേ പോന്നു, ദാ വരുന്നു, ദേ പോന്നു, ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ മഴ. അപ്പോ അവിടെ മഴയാണല്ലേ, ഇവിടെയും വരും. ഹായ് അമൃത, എത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനെത്തി ഇവിടെ. ഷീജ ചേച്ചി നമസ്കാരം. അപ്പൊ ഷീജ ചേച്ചിയും നമ്മുടെ റേഡിയോ കഫേയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും ഒരുപാട് ആളുകളെ ഇവിടെ എത്താനുണ്ട്. അവരൊക്കെ എനിക്ക് തോന്നുന്നു തിരക്കായിരിക്കാം. ഇനിയിപ്പം കുട്ടികൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സ്കൂളിൽ നിന്ന് വന്നതിൻ്റെ ആ ഒരു തിരക്ക് അവരെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ട് വേണമല്ലോ വരാൻ. അപ്പോൾ ആ ഒരു തിരക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് റേഡിയോ കഫേയിലെ തിളങ്ങുന്ന താരങ്ങളെയൊക്കെ ഇനിയും കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും ഓടി ഓടി വായോ. ആ യെസ്, സൽമ ചേച്ചി എത്തിയിരിക്കുന്നു. ഗുഡ് ഈവനിങ് മാക് ഫാസ്റ്റ്. ഹായ് അമൃത കുട്ടി, സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം. സൽമ ചേച്ചി നമസ്കാരം. സിറാജേട്ടൻ ഇവിടെയും തകർപ്പൻ മഴയാണെന്ന് പറഞ്ഞിട്ടുണ്ടാണ് അല്ലേ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെയും മഴയോട് മഴയായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു തെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ സമയം അതാണല്ലോ. അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹോയ് എന്ന് മാത്രമേ ഉള്ളൂ. ഹോയ് ആരാണ്? ഹോയ് സലീൽ കുമാർ ഏട്ടൻ. ഹോയ് സലീൽ കുമാർ ഏട്ടനെയും നമ്മുടെ റേഡിയോ കഫേയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ എല്ലാവരും എത്തട്ടെ അല്ലേ. നമുക്കൊരു ചെറിയൊരു പാട്ടിന്റെ ആ ഒരു ടൈം ഇവർക്ക് എത്താനുള്ള സമയമായിട്ട് കൊടുക്കാം. നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് വരികയാണ്. ഇനി നമ്മുടെ റേഡിയോ കഫേയിൽ ഞാൻ ചോദിക്കുന്ന

നിങ്ങൾക്കൊക്കെ ഉത്തരമായിക്കേണ്ട നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. 9495730333 9495730333. ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമാസ്കോപ്പ് ആണ്. സിനിമാസ്കോപ്പിൽ ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്ന ചോദ്യം ഏതാണ് എന്നുള്ളത് ഞാൻ പറയാം ഒരു പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

എല്ലാവരും ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്. എന്റെ അമൃത, ആ സിനിമ സ്കോപ്പിലൂടെ ചോദ്യങ്ങൾ ഇങ്ങോട്ട് പോരട്ടെ, ഞങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് ഉത്തരങ്ങളൊക്കെ അയക്കാൻ, അല്ലേ? അപ്പോ ദാ ചോദ്യം അധികം താമസിപ്പിക്കാതെ തന്നെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയാണ്. നിഷാന്ത് അദ്ദേഹം ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആ യെസ്, എത്തി എന്നുള്ളതാണ് ഹായ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പൊ വെൽക്കം ചെയ്യുന്നു. അങ്ങനെ സിനിമാ സ്കോപ്പിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ, കേട്ടോ. ശ്രദ്ധിച്ചു കേൾക്ക. അതായത് നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചിരിപ്പിച്ച കുറേ ചിത്രങ്ങളുണ്ട്, പഴയ, അല്ലേ? അപ്പോ അതിൽ നിന്നുള്ള മൂന്ന് കഥാപാത്രങ്ങളുടെ പേരുകളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഈ കഥാപാത്രങ്ങൾ ഏത് ചിത്രത്തിലേതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ചോദ്യത്തിന് മുൻപ് ജയങ്കറി ഏട്ടൻ എത്തിയിട്ടുണ്ട്. ജയങ്കറി എന്റെ ഒരു മെസ്സേജ് ഉണ്ട്. റേഡിയോ കഫേയില് വരുന്ന ഓരോ കൂട്ടുകാർക്കും ഒപ്പം നമ്മുടെ മാക്ഫാസ്റ്റിലെ ശബ്ദറാണിയായ അമൃതയ്ക്കും നല്ലൊരു മഴയുള്ള ശുഭസായാഹ്നം ആദ്യം നേർന്നുകൊണ്ട്. ഇന്നലെ എനിക്ക് റേഡിയോ കഫേയിൽ വരാൻ സാധിക്കാത്തതിൽ വളരെ ദുഃഖം അറിയിക്കുന്നു എല്ലാവരോടും. കാരണം എന്റെ ഇഷ്ടപരിപാടിയാണ് റേഡിയോ കഫേ. ഇന്നിതാ ഞാനും എത്തി. ഞാൻ ഹോസ്പിറ്റലിലാണ്, എന്നാലും ഞാൻ ഇതിൽ പങ്കുചേരുന്നു. ഓക്കേ, ഹോസ്പിറ്റലാണോ? ഓക്കെ ചേട്ടാ, എന്തായാലും ടേക്ക് കെയർ. അപ്പോ അവിടെ നിന്നുകൊണ്ടല്ലേ പങ്കെടുക്കുകയാണ്. ഓക്കെ ചേട്ടാ. അപ്പോ അടുത്തത് റാണി ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ്, അമൃത, ഞാനും ഉണ്ട്. റാണി വഗീസ് എന്നല്ലു റാണി ചേച്ചിയും വെൽക്കം ചെയ്തു. യെസ്, അപ്പൊ നമ്മുടെ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം എന്ന് പറയുന്നത് രണ്ട് ഇത്രേ ഉള്ളൂ. നമ്മുടെ ക്യാരക്ടേഴ്സ് നെയിം ആണ് പറയാൻ പോകുന്നത്. അത് ആ കഥാപാത്രങ്ങൾ ഏത് ചിത്രത്തിലേതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, രാംദാസ്, അനന്തൻ നമ്പ്യാർ, ഗഫൂർ, ഈ മൂന്ന് കഥാപാത്രങ്ങളുടെ പേരുകൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. രാംദാസ്, അനന്തൻ നമ്പ്യാർ, ഗഫൂർ, ഈ മൂന്ന് പേര് വന്നിരിക്കുന്ന ചിത്രം ഏതാണ്? അത് മാത്രം പറഞ്ഞാൽ മതി. രാംദാസ്, അനന്തൻ നമ്പ്യാർ, ഗഫൂർ. റിൻസൻ ചേട്ടൻ എത്തിയിരിക്കുന്നു. റിൻസൻ ചേട്ടൻ അങ്ങനെ പതിവില്ലാത്തതാണ് എങ്കിൽ പോലും ദഹ വന്നിരിക്കുന്നു, ഉത്തരം പറഞ്ഞിരിക്കുന്നു. റാണി ചേച്ചി ആണോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ ആണോ അല്ലയോ എന്നില്ല, കോൺഫിഡൻസ് ആയിട്ട് ഒരു ഉത്തരം ഇങ്ങോട്ട് അയക്കുക. ആ ഉത്തരമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇനി ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കുഴപ്പമില്ല. രാജേഷ് പച്ചാളം ഉത്തരം അയച്ചിരിക്കുന്നു. നമുക്ക് നോക്കാം ശരിയോ തെറ്റോ. ബാക്കി എവിടെ എവിടെ ഉത്തരങ്ങളൊക്കെ എവിടെ? തെറ്റരുത്, ആർക്കും തെറ്റരുത്. രാംദാസ്, അനന്തൻ നമ്പ്യാർ, ഗഫൂർ. ലീന ചേച്ചി ചോദിച്ചിരിക്കുന്നു, ചോദ്യം ഒന്നുകൂടി ഒന്ന് പറയാമോ എന്ന്. തീർച്ചയായിട്ടും. അതായത് രാംദാസ്, അനന്തൻ നമ്പ്യാർ, ഗഫൂർ, ഈ മൂന്ന് കഥാപാത്രങ്ങൾ എത്തിയ ചിത്രം ഏതാണ്? യെസ്, സുജ ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. മിനി ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. സിറാജ് ഏട്ടൻ ഉത്തരം അയച്ചിരിക്കുന്നു. ആകാശ് ചിറക്കടവിൽ നിന്നും ഉത്തരം അയച്ചിരിക്കുന്നു. നിഷാന്ത് അയച്ചിരിക്കുന്നു. നിഷാന്ത്, സൽമ ചേച്ചി, വേറെ ആരാണ്? രാജപ്പൻ ചേട്ടൻ, എൽസി ചേച്ചി. സുജ ചേച്ചി മുട്ടയാണോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ലക്ഷ്മി പ്രിയ ചേച്ചി, യെസ്, അങ്ങ് ഒമാനിൽ നിന്നും ലക്ഷ്മി പ്രിയ ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. അങ്ങനെ ലീന ചേച്ചിയുടെ ഉത്തരം വന്നിരിക്കുകയാണ്. വസന്തകുമാരി ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. യെസ്, വസന്തകുമാരി ചേച്ചിയോട് ഒരു അറിയിപ്പുണ്ട്. ഒരു ഉത്തരം അയക്കൂ, ഒരുത്തരം, ഒറ്റ ഉത്തരം. മൂന്നുത്തരമൊക്കെ അയച്ചിരിക്കുന്നു. അതിൽ നിന്നും ഒരുത്തരം മാത്രം അയക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് വായിക്കുന്നതല്ലായിരിക്കും. ഓക്കെ, ലീന ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. യെസ്, അപ്പോ വേഗം ഉത്തരങ്ങൾ പോന്നോട്ടെ, ഇതുപോലെ സ്പീഡിൽ. ഇത്രയും മതിയില്ലേ? സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, രാംദാസ്, അതുപോലെ അനന്തൻ നമ്പ്യാർ, ഗഫൂർ, ഈ മൂന്ന് കഥാപാത്രങ്ങൾ എത്തിയ ചിത്രം ഏതാണ്? അതിലൊരൊറ്റ പേര് മാത്രം മതി നമുക്ക് ഏത് ചിത്രമാണെന്ന് മനസ്സിലാക്കാനായിട്ടല്ലേ. ഓക്കെ, എന്തായാലും നോക്കാം. രാജപ്പൻ ചേട്ടൻ അയച്ചിരിക്കുന്നു നാടോടിക്കാറ്റ്. ജയങ്കറി ഏട്ടൻ അയച്ചിരിക്കുന്നു നാടോടിക്കാറ്റ്. ഷേർലി ചേച്ചി അയച്ചിരിക്കുന്നു നാടോടിക്കാറ്റ്. ലീന ചേച്ചി അയച്ചിരിക്കുന്നു പട്ടണപ്രവേശം. ഷീജ ദാസ്, ഷീജ ചേച്ചി അയച്ചിരിക്കുന്നു നാടോടിക്കാറ്റ്. ലക്ഷ്മി പ്രിയ ചേച്ചി നാടോടിക്കാറ്റ് എന്ന് അയച്ചിരിക്കുന്നു. സുജ ചേച്ചി അയച്ചിരിക്കുന്നു റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. എൽ സി ചേച്ചി അയച്ചിരിക്കുന്നു ഉദയനാണ് താരം എന്നയച്ചിരിക്കുന്നു. നിഷാന്ത് അയച്ചിരിക്കുന്നു പട്ടണപ്രവേശം. ഷീബ കുമരകം, ഷീബ ചേച്ചി അയച്ചിരിക്കുന്നു നാടോടിക്കാറ്റ്. മിനി ചേച്ചി നാടോടിക്കാറ്റ് എന്നയച്ചിരിക്കുന്നു.
സിറാജ് ഏട്ടൻ നാടോടിക്കാറ്റ് എന്ന് അയച്ചിരിക്കുന്നു. ആകാശും അതേ ഉത്തരം തന്നെ അയച്ചിരിക്കുന്നു. നാടോടിക്കാറ്റ് റാണി ചേച്ചിയും അതേ ഉത്തരം. രാജേഷ് പച്ചാളം നാടോടിക്കാറ്റ്. സൽമ ചേച്ചിയും അതേ ഉത്തരം തന്നെ നാടോടിക്കാറ്റ്. റിൻസൻ ചേട്ടൻ നാടോടിക്കാറ്റ്. ഇത്രയുമാണ് ഉത്തരങ്ങൾ വന്നിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടോ? എസ് ഒരു നാടോടിക്കാറ്റ് എത്തിയിരിക്കുന്നു. വസന്തകുമാരി ചേച്ചി. അടുത്തത് ബിന്ദു ചേച്ചി അയച്ചിരിക്കുന്നു. ഹായ് അമൃത, ശുഭസായനം നാടോടിക്കാറ്റ് ബിന്ദു ചേച്ചി. ഓക്കെ, ബിന്ദു ചേച്ചിയും നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. യെസ്. അപ്പൊ ഇനി ഉത്തരത്തിലേക്ക് പോവുകയാണ്. ഇതിൽ നാടോടിക്കാറ്റ് എന്ന് ഉത്തരം പറഞ്ഞവരുണ്ട്, പട്ടണപ്രവേശം എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മുടെ എൽ സി ചേച്ചി ഉദയനാണ് താരം. എൽ സി ചേച്ചി അങ്ങനെയല്ല അയച്ചത്, ആ ഉദയനാണ് താരം. ഇങ്ങനെ ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരു പേര് മാത്രം മതി നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാനായിട്ട്. അതായത് നാടോടിക്കാറ്റുണ്ട്, പട്ടണപ്രവേശമുണ്ട്, പിന്നെ അക്കരെ അക്കരെ അല്ലേ ഇതിന്റെ പാർട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഗഫൂർ, ഗഫൂർ കാ ദോസ്ത് എന്ന് പറഞ്ഞാ മതി. ആ ഗഫൂർ വരുന്നത് ഏതിലാണെന്ന് മാത്രം ചിന്തിച്ചാ മതി അല്ലേ. യെസ്, നാടോടിക്കാറ്റ്. അപ്പോൾ നാടോടിക്കാറ്റ് എന്ന് ഉത്തരം അയച്ചവരാണ് ഇന്ന് മുട്ട വാങ്ങാതെ രക്ഷപ്പെട്ടിരിക്കുന്നത്. ബാക്കി പട്ടണപ്രവേശം, ഉദയനാണ് താരം, അതുപോലെ തന്നെ റാംജി റാവു സ്പീക്കിംഗ് ഒക്കെ മുട്ട വാങ്ങിയിരിക്കുകയാണ്. വിഷമിക്കേണ്ട, നിങ്ങളെ കാത്തിനിയും ചോദ്യമുണ്ട്. ലീന ചേച്ചി എന്താണ് അയച്ചിരിക്കുന്നത്? പട്ടണപ്രവേശം. ഓക്കെ, ലീന ചേച്ചി ആദ്യം അയച്ചത് നാടോടിക്കാറ്റാണെന്ന് തോന്നുന്നു അല്ലേ. ആണോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് പിന്നീടാണ് അത് തിരുത്തിയിട്ട് ഓക്കെ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു അമൃത, നാടോടിക്കാറ്റില്ല, പട്ടണപ്രവേശം എന്ന് പറഞ്ഞ് തെറ്റിച്ചിട്ടുണ്ട്. ജയൻക്രിയേട്ടനും റൈറ്റ് ആൻസർ ആണ് കേട്ടോ അയച്ചത്, നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ബിന്ദു ചേച്ചി, ആശ ചേച്ചി, ഹായ് അമൃത, ഗുഡ് ഈവനിങ്. ആദ്യത്തെ ചോദ്യം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആശ ചേച്ചി എത്തിയത്. സാരമില്ല, അടുത്തേ നമുക്ക് പിടിക്കാം. ഞാൻ ആദ്യം നാടോടിക്കാറ്റാണ് അയച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് ലീന ചേച്ചി. സാരമില്ലെന്നേ, നമുക്ക് കുഴപ്പമില്ല, വിഷമിക്കേണ്ട. ഗഫൂർ കാ ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി. രാജപ്പൻ ചേട്ടൻ, ആ അതെ, ആ ഗഫൂർ എന്നുള്ള പേര് നമുക്ക് കിട്ടിയാൽ മതി. പിന്നെ രാംദാസ്, എല്ലാവരും ദാസൻ ദാസൻ എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നല്ലേ, ദാസനും വിജയനും. അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ആ വിജയനെ ഇടാഞ്ഞത്. എന്നാലും എല്ലാവർക്കും പട്ടണപ്രവേശം ആ ഒരു കൺഫ്യൂഷൻ വരും. ഓൾറെഡി കൂടുതലും നാടോടിക്കാറ്റും പട്ടണപ്രവേശമാണ് നമുക്ക് തെറ്റുന്നത് അല്ലേ ഇത് തമ്മിൽ. ഓക്കെ, അപ്പോ മുട്ട വാങ്ങിയവരുണ്ട്, വാങ്ങാത്തവരുണ്ട്, എല്ലാവർക്കും എന്റെ നല്ലൊരു കയ്യടി തരികയാണ്. ഒപ്പം തന്നെ നമ്മുടെ റേഡിയോ മാക് ഫാസ്റ്റിന്റെ വക നല്ലൊരു കയ്യടി. സന്തോഷമായല്ലോ. ജയങ്കരൻ എന്താണ്, അമൃത നമ്മുടെ ഉറക്കത്തിന്റെ ഉടമയായ ഷീജ ചേച്ചി എത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷീജ ചേച്ചിയൊക്കെ എത്തി, ഷീജ ചേച്ചിയൊക്കെ എത്തി, ഉത്തരമൊക്കെ കറക്റ്റ് അയച്ചിട്ട് ഇവിടെ മിടുക്കിയായിട്ടിരിക്കുന്നു. യെസ്, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കുക, അതിനുശേഷം ഉത്തരം അയക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം ഉത്തരം അയക്കാൻ. സർദാർ കൃഷ്ണക്കുറുപ്പ്, കോമക്കുറുപ്പ്. കിട്ടിയല്ലോ, സർദാർ കൃഷ്ണക്കുറുപ്പ്, കോമക്കുറുപ്പ്, പിന്നെ കടത്തനാട്ട് പപ്പൻ ഗുരുക്കൾ. ഈ മൂന്ന് പേരുകളൊന്ന് ആലോചിച്ച് നോക്കിയേ. സർദാർ കൃഷ്ണക്കുറുപ്പ്, കോമക്കുറുപ്പ്, പിന്നെ കടത്തനാട്ട് പപ്പൻ ഗുരുക്കൾ. ഈ കഥാപാത്രങ്ങളെത്തുന്ന ചിത്രം ഏതാണ്? ഉത്തരങ്ങൾ വേഗം നമ്മുടെ 9495730333 എന്ന നമ്പറിലേക്ക് അയക്കൂ. ആരും ശ്രദ്ധിച്ച് തെറ്റിക്കാതെ തന്നെ ഉത്തരം അയക്കുക. ഞാൻ പറഞ്ഞല്ലോ പഴയ സിനിമകളൊക്കെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ കൺഫ്യൂഷനൊക്കെ തരുന്നതാണ്. ആ പേരുകളായിക്കോട്ടെ എല്ലാം കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഉത്തരം അയക്കുക എന്നുള്ളത്. ഇടയ്ക്കൊരു കയ്യടിയൊക്കെ നിങ്ങൾക്ക് വീണ്ടും കിട്ടിയല്ലോ അല്ലേ, അതാണ് എന്റെ മനസ്സ്. ഓക്കെ, ആ സൽമ ചേച്ചി അയച്ചിട്ടുണ്ട്. സൽമ ചേച്ചി, ലക്ഷ്മി പ്രിയ ചേച്ചി അയച്ചിട്ടുണ്ട് ഉത്തരം. രാജേഷ് പച്ചാളം അയച്ചിട്ടുണ്ട്, അതുപോലെ റിൻസൻ ചേട്ടൻ അയച്ചിട്ടുണ്ട്,

ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് ഒരുപാട് ചിരിപ്പിച്ച കഥാപാത്രങ്ങളാണ് അല്ലേ, അതൊക്കെ കോമക്കുറിപ്പും അല്ലേ, സർദാർ കൃഷ്ണക്കുറിപ്പും കോമക്കുറിപ്പും. കിട്ടിയോ ഉത്തരം, കിട്ടിയോ? കടത്തനാട്ട് പപ്പൻ ഗുരുക്കളെ ഒന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല. ശരി, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോയാലോ, ഇത്രയേ ഉള്ളൂ തോന്നുന്നു, കാരണം ഇനി ആരും അയക്കാൻ സാധ്യതയില്ല. സിറാജിയേട്ടൻ ആ സത്യസന്ധമായ ഉത്തരം അറിയിച്ചിട്ടുണ്ട്. മിണ്ടാതിരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ മുട്ടയുടെ കാര്യം ഓർമ്മിപ്പിക്കത്തില്ലായിരുന്നു. അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അറിയില്ല. ഓക്കെ, ഷീജ ചേച്ചി, നിഷാന്ത്, ജയങ്കറി ചേട്ടൻ, ചോദ്യം ഒരു തവണ കൂടി പറയൂ. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, സർദാർ കൃഷ്ണക്കുറുപ്പ്, കോമക്കുറുപ്പ്, കടത്തനാട്ട് പപ്പൻ ഗുരുക്കൾ, ഇങ്ങനെ മൂന്ന് കഥാപാത്രങ്ങൾ എത്തിയ ചിത്രം ഏതാണ് എന്നുള്ളതായിരുന്നു കേട്ടോ. അതുപോലെ ഷേർലി ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു, മിനി ചേച്ചി അയച്ചിരിക്കുന്നു, റാണി ചേച്ചി അയച്ചിരിക്കുന്നു, ബിന്ദു ചേച്ചി, ആകാശ്, സൽമ ചേച്ചി, ലക്ഷ്മി പ്രിയ ചേച്ചി, രാജേഷ് ചേട്ടൻ, റിൻസൻ ചേട്ടൻ, ഇത്രയുമാണ് ഉത്തരങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ഷീബ കുമരകം, ഷീബ ചേച്ചി, സുജ ചേച്ചി, സുജ ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. എല്ലാം എനിക്ക് പ്രതീക്ഷയാ അമൃതക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുത്തരം അയക്കൂ, ഏതാണ് മനസ്സിലേക്ക് വരുന്നത്, അയച്ചോളൂ സുജ ചേച്ചി, തെറ്റിയാലൊന്നും ഒരു കുഴപ്പവും ഇല്ലെന്നേ. പിന്നിനി ഇതാരാണ്, നിഷാന്തിന്റെ പേര് പറഞ്ഞല്ലോ അല്ലെ. ഓക്കെ, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. യെസ്, എൽസി ചേച്ചി അയച്ചിരിക്കുന്നു. എൽസി ചേച്ചിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇൻ ഹരിഹർ നഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹരിനഗർ എന്നാണ് അയച്ചത്, ഞാൻ അത് പിന്നെ അതങ്ങ് ക്ഷമിച്ചു. ഇൻ ഹരിഹർ നഗർ എന്ന് പറഞ്ഞുകൊണ്ട് എൽസി ചേച്ചി അയച്ചിരിക്കുന്നു. മേലെ പറമ്പിൽ ആൺവീട് എന്ന് പറഞ്ഞുകൊണ്ട് സുജ ചേച്ചി അയച്ചിരിക്കുന്നു. ഷീബ കുമരകം, ഷീബ ചേച്ചി അയച്ചിരിക്കുന്നു. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു. എന്താണ് ഷീബ ചേച്ചി, മന്ദളം എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഏതാ, മന്ദളം? ഓക്കെ, അടുത്തത് ഞാൻ ഫസ്റ്റ് ഇടും, പക്ഷെ അമൃത വായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഷീജ ചേച്ചി. എന്തെന്നറിയോ, ഇടുന്നവർ അനുസരിച്ച് നിങ്ങൾ താഴോട്ട് പോവും. ലാസ്റ്റ് അയക്കുന്നവർ മേളേക്കും മേള ആദ്യം അവരുടെ വന്ന് കിടക്കും, അതാണ് പറ്റുന്നത്. പക്ഷെ ആരെയും പിണക്കൂല, ആരെയും വിഷമിപ്പിക്കില്ല, ഞങ്ങൾ ഉത്തരം വായിച്ചിരിക്കും. ഓക്കെ ഷീജ ചേച്ചി, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു. ഷംസുദ്ദീൻ ചേട്ടൻ, ഹായ് അമൃതക്കുട്ടി, അതിന് ഒരു ഹായ് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു കേട്ടോ. രാജപ്പൻ ചേട്ടൻ, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു. ജയങ്കരേട്ടൻ, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു. ഷീബ കുമരകം ഞാൻ വായിച്ചല്ലോ, സിറാജേട്ടൻ അറിയില്ല എന്ന് പറഞ്ഞു. മഴ പെയ്യുന്നു, മന്ദളം, ഇത്രയും മാത്രമേ വന്നിട്ടുള്ളൂ. നിഷാന്ത്, അത് നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു എന്നുണ്ടായിരുന്നു. അടുത്തത് ഷേർലി ചേച്ചി, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു. റാണി ചേച്ചി, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു. ബിന്ദു ചേച്ചി, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു. ആകാശ് ചെറുക്കടവ്, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു. സൽമ ചേച്ചി, അതേ ഉത്തരം. ലക്ഷ്മി പ്രിയ ചേച്ചി, പട്ടാളം എന്നായി പോയി. പിന്നെ രാജേഷ് ചേട്ടൻ, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു. റിൻസൻ ചേട്ടൻ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്നായി പോയി കേട്ടോ. അപ്പോ ഏകദേശം ഞാൻ പകുതി ആയപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ ഏതാണ് ഉത്തരം എന്നുള്ളത്. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, ആ ചിത്രത്തിലാണ് നമ്മുടെ സർദാർ കൃഷ്ണക്കുറുപ്പും കോമക്കുറുപ്പും, അതുപോലെ കടത്തനാട്ട് പപ്പൻ ഗുരുക്കൾ, കൃഷ്ണക്കുറുപ്പായിട്ട് ജഗദീഷ് ശ്രീകുമാർ, കോമക്കുറുപ്പായിട്ട് കുതിരവട്ടം പപ്പു, കടത്തനാട്ട് പപ്പൻ ഗുരുക്കളായിട്ട് കൊച്ചിൻ ഹനീഫ, ഇപ്പൊ പിടികിട്ടിയോ, മറ്റേ നമ്മുടെ എം എ ധവാൻ, മാധവൻ എന്നുള്ളത് അങ്ങ് അമേരിക്കയിൽ പോയിട്ട് വന്നപ്പോൾ ശ്രീനിവാസൻ പേര് മാറ്റി, കാരണം മാധവൻ എന്നുള്ള പേര് അത്ര ഇത്തിരി കുറച്ചിലായിട്ട് തോന്നിയത് കൊണ്ട് മാധവൻ എന്നുള്ളത് എം എ ധവാൻ എന്നാക്കിയ ആ കഥാപാത്രത്തെ നിങ്ങൾ മറന്നോ? ഓക്കെ, അപ്പോൾ ശരി ഉത്തരം എന്ന് പറഞ്ഞത് മിനിച്ചേച്ചി. ഞാൻ പറഞ്ഞു മിനിച്ചേച്ചിയുടെ പേര് പറഞ്ഞു, എന്റെ പേരെന്താ പറയാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട്. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, കറക്റ്റാണ് കറക്റ്റാണ്. നിഷാന്തിന് മുക്കാൽ മാർക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സുജ ചേച്ചി, മുട്ടയുടെ കിരീടം വെക്കാത്ത റാണി ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എൽ സി ചേച്ചി ഒരു സൈഡിൽ കൂടെ ഓടിയിട്ടുണ്ട്, വിഷമിക്കേണ്ട, എല്ലാവരും പോരെ. നമുക്കൊരു ചോദ്യം കൂടി ഉണ്ട് കേട്ടോ, അതിനും കൂടി നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ എന്നുള്ളത് നോക്കൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു കൈയടി. ഇതിൽ മുട്ട കിട്ടിയവരാരൊക്കെയാണെന്നുള്ളതും മുട്ട കിട്ടാത്തവരാരൊക്കെയാണെന്നുള്ളതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോ ദാ വരുന്നു കൈയടി. സന്തോഷമായല്ലോ, അങ്ങനെ കൈയടിയും കിട്ടി. ബിന്ദു ചേച്ചി എന്താണ് ടൈപ്പ് ചെയ്യുന്നത്? ബിന്ദു ചേച്ചി അയച്ചിരിക്കുന്നു. ബിന്ദു ചേച്ചി, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു. എന്റെ കുട്ടി ആരെങ്കിലും ബിന്ദു ചേച്ചി, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു വായിക്കുമ്പോ അങ്ങനെയാണല്ലോ, എന്ത് ഇങ്ങനെ എഴുതിയാലും താഴെ ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞിടുമല്ലോ. അപ്പൊ നമ്മൾ വായിക്കുമ്പോ ബിന്ദു ചേച്ചി, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, എന്റെ കുട്ടി ആരെങ്കിലും കേട്ടാ എന്ത് വിചാരിക്കുമെന്ന് ബിന്ദു ചേച്ചി. ഓക്കെ ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ സിനിമാ സ്കോപ്പിൽ വരുന്ന ആ

ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശ്രദ്ധിച്ച് ഉത്തരം അയക്കുക. ഓക്കെ, ഉണ്ണി പഴങ്കഞ്ഞി വേലപ്പൻ. ഉണ്ണി എന്നത് ഞാനൊരു ക്ലൂ തരാം, ചിലപ്പോ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഉണ്ണിയാണ് നമ്മുടെ നായകൻ കേട്ടോ, ഉണ്ണി. പിന്നെ പഴങ്കഞ്ഞി വേലപ്പൻ, ഈ പഴങ്കഞ്ഞി വേലപ്പനെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ ഒരു പേരുകൂടി പറയാം, കോയ. കോയ, ഈ പഴങ്കഞ്ഞി വേലപ്പനും കോയയും ഉണ്ണിയും ഒരുമിച്ച ഒരു ചിത്രമുണ്ട്. ഒന്ന് ആലോചിച്ച് ഉത്തരം പറയുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇത്തിരി ഇത്തിരി കട്ടിയായി പോയോ? ഓക്കെ, ഒരു ഒരു ക്ലൂ എന്നല്ല, ഒരു കഥാപാത്രത്തിന്റെ പേരും കൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവട്ടെ. ആ അതാ അവിടെ ഉത്തരമൊക്കെ വന്നു തുടങ്ങി. ഉണ്ണി, പഴങ്കഞ്ഞി വേലപ്പൻ, കോയ. അപ്പൊ ഇത് മതി. വേണേ ഒരു നോട്ടെ, പി സി കേശവക്കുറുപ്പ്. പി സി, പി സി ആണേ, പി സി കേശവക്കുറുപ്പായിട്ട് ഒരു കഥാപാത്രം വരുന്നുണ്ട്. നാല് പേരുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ നാല് പേര്, ഈ പഴങ്കഞ്ഞി വേലപ്പനെ മാത്രം മതി ഏത് ചിത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ലീന ചേച്ചി, രാജേഷ് പച്ചാളം, എൽ സി ചേച്ചിയും അതുപോലെ മിനി ചേച്ചിയും രാജേഷ് ഏട്ടനും ലീന ചേച്ചി, ആശ ചേച്ചി, റാണി ചേച്ചി, സൽമ ചേച്ചി, ഇത്രയും ഉത്തരങ്ങൾ വന്നിരിക്കുന്നു. അടുത്തത് ജ്യോതി ചേച്ചി വന്നിരിക്കുന്നു, റാണി ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. ഇനി ആര്, ഇനി ആര്? ബിന്ദു ചേച്ചി ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ എന്നുള്ളത്. ഞാൻ ഒന്നുകൂടി കഥാപാത്രങ്ങളുടെ പേരുകൾ വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുക. ഉണ്ണി, പഴങ്കഞ്ഞി വേലപ്പൻ, കോയ, പി സി കേശവക്കുറുപ്പ്. പി സി, ആ അങ്ങനെ ബിന്ദു ചേച്ചി ഉത്തരം അയച്ചിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ ഇതിനും അങ്ങോട്ട് അധികം ഒരു കോൺഫിഡൻസ് ആയാലും കാണുന്നില്ല, ആ ഒരു തിരക്കങ്ങോട്ട് കാണുന്നില്ല, ഡൗട്ടായില്ലേ? എൽസി ചേച്ചി പോവാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സാറല്ല, ചിലപ്പോ ശരിയായാലോ. എൽസി ചേച്ചി ഒരു ഉത്തരമൊക്കെ അയച്ചിട്ടുണ്ട്, എന്തായാലും ശരിയോ തെറ്റോ അത് നമുക്ക് വിഷയമല്ല, പക്ഷെ ഞാൻ ഉത്തരം അയച്ചിട്ടുണ്ട് അമൃത, എങ്കിൽ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എൽസി ചേച്ചി പോകാൻ വരട്ടെ, നിൽ അവിടെ നിൽ, ഒരു മുട്ട കൂടി മേടിക്കാൻ എനിക്ക് വയ്യ, മേടിക്കാൻ കരുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വയ്യ, ഞാൻ തോറ്റു, ഇത് ഞാനൊരു നാടകത്തിന് വേണ്ടി കടമെടുക്കുകയാണ് കേട്ടോ സുചേച്ചി, ഒരു മുട്ട കൂടി മേടിക്കാൻ കരുത്തില്ല, വയ്യ ഞാൻ തോറ്റു, ഞാൻ തോറ്റു. നമ്മുടെ സുചേച്ചിയാണ് കേട്ടോ, സുചേച്ചി സാരമില്ല, അങ്ങനെയൊക്കെയാണ് നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ, നമുക്ക് ഇങ്ങനെയാണ് ചില ദിവസങ്ങളിൽ നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും, അങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, വിഷമിക്കാതെ നമുക്ക് നോക്കാം. എന്തായാലും ഒരു ഉത്തരം അങ്ങോട്ട് അയക്ക്, നോക്കട്ടെ ശരിയാണോ, ചിലപ്പോ അങ്ങ് ശരിയായാലോ. ആകാശ് അയച്ചിട്ടുണ്ട് കേട്ടോ, ആകാശ്, ഷീജ ചേച്ചി അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 31 മിനിറ്റും 40 സെക്കൻഡും ആയിട്ടുണ്ട്. അതായത് നമ്മുടെ സിനിമാ സ്കോപ്പിന്റെ ടൈം ഇവിടെ തീരുകയാണ്. ഉത്തരത്തിലേക്ക് പോവുകയാണ്. എന്റെ ചോദ്യം ഇതായിരുന്നു, ഉണ്ണി നമ്മുടെ നായകനാണേ, അതുപോലെ പഴങ്കഞ്ഞി വേലപ്പൻ, കോയ, പി സി കേശവക്കുറുപ്പ്, ഈ നാല് കഥാപാത്രങ്ങൾ എത്തിയ ചിത്രം ഏതാണെന്നുള്ളതാണ്. ഓക്കേ, നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ആകാശ് അയച്ചിരിക്കുന്നു ചെറുക്കടവിൽ നിന്നും കാവടിയാട്ടം. ഷീജ ചേച്ചി അയച്ചിരിക്കുന്നു ഷീജ ദാസ് കാവടിയാട്ടം. എൽസി ചേച്ചി അയച്ചിരിക്കുന്നു മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്നയച്ചിട്ടുണ്ട്. ബിന്ദു ചേച്ചി കാവടിയാട്ടം എന്നയച്ചിരിക്കുന്നു. റാണി ചേച്ചി കാവടിയാട്ടം. ജ്യോതി ചേച്ചി അയച്ചിരിക്കുന്നു അറബി മൊട്ടകവും പി മാധവൻ നായരും എന്ന് പറഞ്ഞ ഉത്തരം അയച്ചിരിക്കുന്നു ജ്യോതി ചേച്ചി. അടുത്തത് മിനി ചേച്ചി കാവടിയാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം അയച്ചിരിക്കുന്നു. രാജേഷ് പച്ചാളം കാവടിയാട്ടം എന്ന് പറഞ്ഞയച്ചിരിക്കുന്നു. റായശ്രീയേട്ടൻ, ലീന ചേച്ചി കാവടിയാട്ടം എന്ന് പറഞ്ഞയച്ചിരിക്കുന്നു. ആശ ചേച്ചി കാവടിയാട്ടം എന്ന് പറഞ്ഞയച്ചിരിക്കുന്നു. സൽമ ചേച്ചി കാവടിയാട്ടം എന്ന് പറഞ്ഞ് ഉത്തരം അയച്ചിരിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് ഉത്തരങ്ങൾ നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം, ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? കാവടിയാട്ടം എന്ന് പറയുന്ന ഉത്തരം കറക്റ്റ് ആണ്, കാരണം എല്ലാവരും കാവടിയാട്ടം എന്നയച്ചപ്പോ അത് തെറ്റാകാതിരിക്കോ, സോറി ശരിയാകാതിരിക്കോ, തിരിഞ്ഞുപോയി. അപ്പൊ കാവടിയാട്ടമാണ് റൈറ്റ് ആൻസർ. എല്ലാവർക്കും നല്ലൊരു കൈയടി. ദൈ വരുന്നു. കണ്ടോ,
അത്രയും വലിയ കയ്യടി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? അതാണ്, ഇനി ഞാൻ പറയുന്നില്ല ആർക്കൊക്കെയാണ് മുട്ട കിട്ടിയതെന്ന്. സാരമില്ല, ഇതൊക്കെയാണ്, ഇതൊക്കെ ഒരു ഒരു എന്താ പറയുക, നമ്മൾ പറയല്ലേ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കുമെന്ന്. ഉഫ്, അപ്പോ എന്റെ വകയും നല്ലൊരു കയ്യടി തന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സിനിമാസ്കോപ്പ് എന്ന സെഗ്മെന്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടക്കത്തിൽ ഞാൻ സിനിമാസ്കോപ്പിൽ കണ്ടവര്, അതായത് ഉത്തരം പറഞ്ഞവരെ ഒന്നും പിന്നീട് രണ്ട് ചോദ്യങ്ങൾക്കൊന്നും കണ്ടില്ല. എവിടെ പോയി? എന്തായാലും അടുത്തത് വരാൻ പോകുന്നത് ഹൈഡ് ആൻഡ് സീക്ക് ആണ്. ഹൈഡ് ആൻഡ് സീക്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ജി കെ ആണ് കേട്ടോ. കുസൃതി ചോദ്യങ്ങളല്ല, ജി കെ ആണ്. അപ്പോൾ ചോദ്യങ്ങൾ നേരിടാനായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. ചോദ്യത്തിന് ഉത്തരം 9495730333 എന്ന നമ്പറിലേക്ക് അയച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു പാട്ടിന് ശേഷം വീണ്ടും തിരികെ എത്തുന്നതായിരിക്കും. അപ്പോഴേക്കും എല്ലാവരും തയ്യാറായിട്ട് ഇരുന്നോളൂ.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ഹൈഡ് ആൻഡ് സീക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ ഞാനിവിടെ ചോദിക്കുന്ന ജി കെ ക്വസ്റ്റ്യൻസിന് ഉത്തരം അറിയില്ലെങ്കിൽ പോലും ഇനി തെറ്റിപ്പോകുമോ എന്ന് വിചാരിച്ച് ആരും ഉത്തരം അയക്കാതിരിക്കില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും, ചെറിയ കാര്യങ്ങളൊക്കെ ചിലർക്ക് അറിയണം എന്നില്ല, എന്നാൽ വലിയ കാര്യങ്ങൾ ചിലർക്ക് അറിയണമെന്നില്ല. അങ്ങനെ എന്തും ചെറിയ അറിവും നമുക്ക് വിലപ്പെട്ടതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയില്ല എന്ന് വിചാരിച്ച് ആരും മത്സരിക്കാതിരിക്കരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടിട്ട് ഉത്തരം പറയുക. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: പ്രകാശ വർഷം, കിലോമീറ്റർ, നോട്ടിക്കൽ മൈൽ, പാദം. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? എവിടെ എവിടെ എവിടെ, ആരുടെ അനക്കമൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് ഉത്തരം പോന്നോട്ടെ. യെസ്, രാജേഷ് ഏട്ടൻ അയച്ചിട്ടുണ്ട് ഉത്തരം. ഇനി ആര്? മിനി ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. ഇനി ആര്? ഒന്നാമത് അയച്ചിരിക്കുന്നു രാജേഷ് ഏട്ടൻ, പിന്നെ മിനി ചേച്ചി അയച്ചിരിക്കുന്നു, അത് കഴിഞ്ഞ് റാണി ചേച്ചി അയച്ചിരിക്കുന്നു, ബിന്ദു ചേച്ചി അയച്ചിരിക്കുന്നു. ഇനി ആര്? പോന്നോട്ടെ പോന്നോട്ടെ. സിറാജി ഏട്ടൻ ഉത്തരം അയച്ചിരിക്കുന്നു. സിറാജി ഏട്ടൻ, ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? സൽമ ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. ഇനി ആര്? നമുക്ക് അധികം സമയമില്ല, ഇപ്പോൾ തന്നെ 4 മണി കഴിഞ്ഞു, 41 മിനിറ്റും 42 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി ടാലന്റ് ഓഫ് ദി ഡേ എന്ന സെഗ്മെന്റ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ഉത്തരങ്ങൾ അയക്കുന്നത് കുറച്ചും കൂടി സ്പീഡിലാക്കുക. നമ്മുടെ രാജപ്പൻ ചേട്ടൻ ഉത്തരം അയച്ചിരിക്കുന്നു. രാജപ്പൻ ചേട്ടൻ, സുജി ചേച്ചി വന്നിരിക്കുന്നു. സുജി ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. ഷീബ ചേച്ചി അയച്ചിരിക്കുന്നു ഉത്തരം അയച്ചിരിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ. എൽസി ചേച്ചി അയച്ചിരിക്കുന്നു. ഷേർലി ബിജു, ഷേർലി ചേച്ചി അയച്ചിരിക്കുന്നു. ജോഷി ചേട്ടൻ അങ്കമാലിയിൽ നിന്നും, ജോഷി ചേട്ടൻ ഉത്തരം അയച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ജോഷി ചേട്ടൻ അയച്ചിരിക്കുന്നു പ്രകാശ വർഷം, ഷേർലി ചേച്ചി പ്രകാശ വർഷം, എൽസി ചേച്ചി ഭാർന്നാട്ടോ അയച്ചത്, അതുപോലെ ഷീബ ചേച്ചി അയച്ചിരിക്കുന്നു പ്രകാശ വർഷം, സുജി ചേച്ചി പ്രകാശ വർഷം, രാജപ്പൻ ചേട്ടനും പ്രകാശ വർഷം, സൽമ ചേച്ചി ലൈറ്റ് ഇയർ അതായത് പ്രകാശ വർഷം അയച്ചിരിക്കുന്നു, സിറാജ് ചേട്ടനും പ്രകാശ വർഷം, ബിന്ദു ചേച്ചി പ്രകാശ വർഷം, റാണി ചേച്ചി പ്രകാശ വർഷം, മിനി ചേച്ചിയും രാജേഷ് ചേട്ടനും അതേ ഉത്തരമാണ്. അപ്പോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, പ്രകാശ വർഷം. ലിസി ചേച്ചിയും അതേ ഉത്തരമാണ് അയച്ചിരിക്കുന്നത്, പ്രകാശ വർഷം, അതാണ് റൈറ്റ് ആൻസർ കേട്ടോ. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ പ്രകാശ വർഷമാണ്. അതായത് ഒരു വർഷക്കാലം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ഒരു പ്രകാശ വർഷം എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അതായത് പ്രകാശത്തിന്റെ വേഗം സെക്കൻഡിൽ ഏകദേശം 300,000 കിലോമീറ്റർ ആണ്. ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത് 9.46 ട്രില്യൺ കിലോമീറ്റർ ആണ്. അതായത് ആ നക്ഷത്രത്തിൽ നിന്ന് പുറപ്പെട്ട പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം 4.25 വർഷത്തോളം എടുക്കുമെന്നാണ് പറയുന്നത്. ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇന്ന് രാത്രി കാണുന്ന ചില നക്ഷത്രങ്ങളുടെ വെളിച്ചമുണ്ടല്ലോ, അവിടെ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ടതാണ്. അതുകൊണ്ട് ബഹിരാകാശത്തിലേക്ക് നോക്കുന്നത് ഒരർത്ഥത്തിൽ നമ്മൾ ഭൂതകാലത്തിലേക്ക് നോക്കുന്നത് പോലെയാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്. യെസ്, അപ്പോ അതാണ് പ്രകാശ വർഷം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. യെസ്, അപ്പോ എല്ലാവർക്കും നല്ലൊരു കയ്യടി തരികയാണ്. ഞാൻ ഉത്തരം പറഞ്ഞതിന് ശേഷം ഇവിടെ ഉത്തരം അയക്കുന്നതിൽ കാര്യമില്ല കേട്ടോ, അത് നമ്മൾ എടുക്കൂല. അപ്പൊ നല്ലൊരു കയ്യടി. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട് തരാം: രോഹിണി, ഭാസ്കര, ആര്യഭട്ട, ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? രോഹിണി, ഭാസ്കര, ആര്യഭട്ട, ആപ്പിൾ. ഇതിലേതാണ് ഉത്തരം?
രാജേഷൻ എന്താണ്, വേണമെങ്കിൽ നക്ഷത്രത്തിന് നേരത്തെ പുറപ്പെടാം. ആ പുറപ്പെട് തായ്ഷേട്ടാ, ആ പുറപ്പെട്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു. രണ്ടാമത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? രോഹിണി, ഭാസ്കര, ആര്യഭട്ട, ആപ്പിൾ. ആ ഓ, ഇതിനെന്നെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല മക്കളെ. ഇന്ന് പ്രസ്താവിച്ചുകൊണ്ട്, ഇന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. സുജ ചേച്ചി, ബിന്ദു ചേച്ചി, രാജപ്പൻ ചേട്ടൻ, ആകാശ്, സിറാജേട്ടൻ, മീനി ചേച്ചി, ഷീജ ചേച്ചി, എൽസി ചേച്ചി, സൽമ ചേച്ചി, രാജേഷ് ഏട്ടൻ, ഇനി ആര്, ലിസി ചേച്ചി, നിശാന്ത്, ഷീബ ചേച്ചി, റാണി ചേച്ചി, രാജേഷ് പച്ചാളം, രാജേഷ് ഏട്ടൻ, നമ്മുടെ ജ്യോതി ചേച്ചി, ഓ എന്താ സ്പീഡ്, ഷംസുദ്ദീൻ ചേട്ടൻ, ലിസി ചേച്ചി, ഷേർലി ബിജു, ഷേർലി ചേച്ചി അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് എന്നുള്ളതിന് ഉത്തരം അയച്ചിരിക്കുന്നു, നമുക്ക് നോക്കാം. ലിസി ചേച്ചി ആര്യഭട്ട, ഷേർലി ചേച്ചി അതേ ഉത്തരം, ആര്യഭട്ട, ഷംസുദ്ദീൻ ചേട്ടൻ രോഹിണി എന്നയച്ചിരിക്കുന്നു, രാജേഷ് ഏട്ടൻ ആര്യഭട്ട, റാണി ചേച്ചി അതേ ഉത്തരം, നിഷാന്തു അതേ ഉത്തരം, ഷീബ ചേച്ചി കുമരകത്തു നിന്നും അതേ ഉത്തരം, ബിന്ദു ചേച്ചി അതേ ഉത്തരം, സുജി ചേച്ചി അതേ ഉത്തരം, ജ്യോതി ചേച്ചി അതേ ഉത്തരം, രാജപ്പൻ ചേട്ടൻ അതേ ഉത്തരം, ആകാശം അതേ ഉത്തരം, സിറാജ് ഏട്ടൻ അതേ ഉത്തരം, മിനി ചേച്ചി, ഷീജ ചേച്ചി, എൽസി ചേച്ചി, സൽമ ചേച്ചി, ഇത്രയും ആര്യഭട്ട എന്നാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. ജയങ്കറി ഏട്ടൻ, അയ്യോ അമൃത, ഞാൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഇത്തിരി ഡിലേ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജയങ്കറി ഏട്ടൻ. ഓക്കെ, പ്രകാശ വർഷം എന്ന് പറഞ്ഞ് ജയങ്കറി ഏട്ടൻ അയച്ചത് റൈറ്റ് ആൻസർ ആയിരുന്നു കേട്ടോ. ഓക്കെ, നമ്മുടെ അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് എന്നുള്ളതായിരുന്നു ജയങ്കറി ഏട്ട. ഓപ്ഷൻസ് ഉണ്ടായിരുന്നു രോഹിണി, ഭാസ്കര, ആര്യഭട്ട, ആപ്പിൾ. ലേഖ ചേച്ചി അയച്ചിരിക്കുന്നു ആര്യഭട്ട, ലിസി ചേച്ചി എന്റെ മോളെ വിരലെഴുത്താണ്, അപ്പോൾ ചില അക്ഷരം അങ്ങോട്ട് മാറിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആര്യഭാവർ, ആര്യഭട്ട. ഓക്കെ ശരി, ഷംസുൻ ചേട്ടൻ ആദ്യം അയച്ച ഉത്തരമേ നമ്മൾ എടുക്കുള്ളൂ, രോഹിണി എന്നാണ് അയച്ചത്, ബിന്ദു ചേച്ചി ആര്യഭട്ട എന്ന് അയച്ചിട്ടുണ്ട്. യെസ്, അപ്പോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ആര്യഭട്ട, ആര്യഭട്ടയാണ് കേട്ടോ, റൈറ്റ് ആൻസർ ആര്യഭട്ടയാണ്. ഇനി അതല്ലാതെ ഉത്തരങ്ങൾ അയച്ചവരുടെ തെറ്റാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ് കേട്ടോ, ആര്യഭട്ട. ഓക്കെ, ഇനി തെറ്റിക്കരുത്. എന്തായാലും കൂടുതൽ എല്ലാവരും തന്നെ ഒന്ന് ഒരു തെറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവരും റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. ഇതാ വരുന്നു നല്ലൊരു കൈ. യെസ്, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശ്രദ്ധിച്ച് ഉത്തരം അയക്കുക. പുനലൂരുണ്ടല്ലോ പുനലൂർ, ഈ പുനലൂർ തൂക്കുപാലം കുറെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും, കുറെ പേര് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. ഈ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ജില്ല, അതാണ് ചോദ്യം. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മോളെ, മലയാളം ടൈപ്പ് ചെയ്യുമ്പോ ഈ അക്ഷര പിശാച് കേറി വരും കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാ ഉത്തരങ്ങൾ വന്നിരിക്കുന്നു. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? യെസ്, ഓ ജയങ്കരേട്ടൻ ആര്യഭട്ട എന്ന് ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, റൈറ്റ് ആണ്. സിറാജ് ഏട്ടൻ, ലിസി ചേച്ചി, സുജ ചേച്ചി, നിഷാന്ത്, എല്ലാവരും ദാ ചോദിക്കേണ്ട താമസം ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ബിന്ദു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ജയങ്കറി ഏട്ട, ജയങ്കറിന് എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. മിനി ചേച്ചി, ഷീബ ചേച്ചി, നമ്മുടെ ജോഷി ചേട്ടൻ അങ്കമാലിയിൽ നിന്നും, ജോഷി ചേട്ടൻ അയച്ചിട്ടുണ്ട്, ജയങ്കരയൻ ഉത്തരം അയച്ചിട്ടുണ്ട്, ഷേർലി ചേച്ചി അയച്ചിട്ടുണ്ട്, മിനി ചേച്ചി അയച്ചിട്ടുണ്ട്, എൽസി ചേച്ചി, എനിക്ക് എല്ലാവരും ഉത്തരങ്ങൾ ഇങ്ങനെ അയച്ചു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ തൂക്കുപാലത്ത് കയറിയിട്ടുണ്ട് അമൃത എന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിട്ട് നമ്മുടെ രാജപ്പൻ ചേട്ടൻ അറിയിച്ചിട്ടുണ്ട് കേട്ടോ.
അതുകൊണ്ട് എനിക്ക് വലിയ സംശയമൊന്നുമില്ല, ദാ പിടിച്ച ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉത്തരം അയച്ചിരിക്കുന്നത് നമ്മുടെ രാജപ്പൻ ചേട്ടൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഉത്തരത്തിലേക്ക് പോവാണ് കേട്ടോ. ലേഖചേച്ചി, രാജപ്പൻ ചേട്ടൻ, റാണി ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു, കൊല്ലം ജില്ല എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. അടുത്തത് ജയങ്കറിയേട്ടനും അതേ ഉത്തരം, ഷേർലി ചേച്ചി, മിനി ചേച്ചി, ഷീബ കുമരകം, ഷീബ ചേച്ചി, ജോഷി ചേട്ടൻ, ഷീജ ചേച്ചിയും കൊല്ലം എന്ന് ഉത്തരം അയച്ചിരിക്കുന്നു. നിഷാന്ത്, സുജ ചേച്ചി, ലിസി ചേച്ചി, സിറാജി ഏട്ടൻ, ആശ ചേച്ചി, ജ്യോതി ചേച്ചി, ആകാശ്, കൊല്ലം എന്ന് ഉത്തരം അയച്ചിരിക്കുന്നു. സൽമ ചേച്ചി, ബിന്ദു ചേച്ചി, രാജേഷി ഏട്ടൻ, കൊല്ലം എന്നുത്തരം അയച്ചിരിക്കുന്നു. ഷംസുദ്ദീൻ ചേട്ടൻ, കൊല്ലം എന്ന് ഉത്തരം അയച്ചിരിക്കുന്നു. മിനി ചേച്ചി പറഞ്ഞിരിക്കുന്നു, ദാ ഞാനും പോയിട്ടുണ്ട് അവിടെ എന്ന്. യെസ്, ഞാനും പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു നൈറ്റ് ആണ് അല്ലെ, നൈറ്റ് പോകുമ്പോഴേ കുറച്ചും കൂടി ഭംഗി, കാരണം ആ ലൈറ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേനും ഒരു രസമാണ്, ഭയങ്കര രസമാണ് അവിടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനും എല്ലാം. അപ്പൊ അങ്ങനെ ഞാനും പോയിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊല്ലം എന്ന് എല്ലാവരും റൈറ്റ് ആൻസർ, ഒരാൾ പോലും തെറ്റിച്ചിട്ടില്ല. അതിനിരിക്കട്ടെ വലിയൊരു കൈയടി. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ സിനിമാസ്കോപ്പ് എന്നാണ് ഇപ്പോഴും എന്റെ സിനിമാസ്കോപ്പ് ഞാൻ വിട്ടിട്ടില്ല കേട്ടോ. റേഡിയോ കഫേയിലെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് എന്ന സെഗ്മെന്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് അടുത്തതായിട്ട് വരുന്നു ടാലന്റ് ഓഫ് ദ ഡേ എന്ന സെഗ്മെന്റ്. ടാലന്റ് ഓഫ് ദ ഡേയിൽ ഇന്ന് ആരൊക്കെയാണ് പെർഫോം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ടാലന്റ് ഓഫ് ദ ഡേ,

0: ഓക്കെ, അപ്പോ ടാലന്റ് ഓഫ് ദി ഡേയിൽ ഇന്ന് ആരൊക്കെയാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്? പാട്ടാണെങ്കിൽ പാട്ട്, കഥയാണെങ്കിൽ കഥ, കവിത ചൊല്ലാനാണെങ്കിൽ കവിത ചൊല്ലാൻ, അങ്ങനെ നിങ്ങൾക്കൊക്കെയുള്ള ഒരു വേദിയാണ് റേഡിയോ മേക്ക്ഫാസ്റ്റ് നിങ്ങൾക്കിവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഷംസുദ്ദീൻ ചേട്ടൻ ഒരു പാട്ട് അയച്ചു തന്നിട്ടുണ്ട്, അത് കേൾക്കാം. ജയങ്കരേട്ടനോട് നമ്മുടെ ബിന്ദുജി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, എന്ത് പറ്റിയെന്നുള്ളത്. അതായത് മകൾക്ക് സുഖമില്ലാതെ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ജയങ്കരേട്ടൻ അവിടെ ഇരുന്നും മെസ്സേജ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ജയങ്കരേട്ട ആ ഒരു കാര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കൊടുക്കുക, ഡോക്ടറെ വേഗം കാണുക. ഓക്കെ ബിന്ദു ചേച്ചി, മോളെ എത്ര വേഗം സമയം കടന്നുപോയി, ഗെയിം കളിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല കേട്ടോ എന്ന്. അതാണ്, നമുക്ക് ഷംസുദ്ദീൻ ചേട്ടൻ്റെ പാട്ട് കേൾക്കാം കേട്ടോ. നമ്മുടെ ടാലന്റ് ഓഫ് ദി ഡേയിൽ ആദ്യം വരുന്നത് ഷംസുദ്ദീൻ ചേട്ടൻ്റെ സോങ് ആണ്. കേൾക്കാം, ആസ്വദിക്കാം, നമുക്ക് പ്രോത്സാഹിപ്പിക്കാം.
1: നമസ്കാരം, റേഡിയോ മേക്ക്ഫാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ഷംസുദ്ദീൻ കരൂപ്പുറം. നമ്മുടെ പ്രിയങ്കനായ സലീം കുമാർ നമ്മളെ വിട്ടു പിരിഞ്ഞു. അദ്ദേഹം ഒരുപാട് സിനിമകൾ, നല്ല നല്ല സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. മറക്കാനാവാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ, അതിൽ ഒന്നാണ് അച്ഛനുറങ്ങാത്ത വീട്. ആ ചിത്രത്തിലെ ഒരു ഗാനത്തിൻ്റെ രണ്ട് വരി ഞാനിവിടെ സമർപ്പിക്കുകയാണ്. ഒഴുകുകയായി പുഴ പോലെ, ഒഴിയുകയായി മഴ പോലെ,

0: ഒഴുകുകയായി പുഴപോലെ, ഒഴിയുകയായി മഴ പോലെ.
1: ഓക്കെ ശംസുൻ ചേട്ടാ, ഓൾറെഡി ആ ഒരു ഗാനം എന്ന് പറയുന്നത് നമുക്ക് എന്തോ ഒരു വേദനയാണ് അല്ലെ, അത് കേൾക്കുമ്പോൾ ഒരു എന്തോ ഒരു സങ്കടവും ഒക്കെയാണ്. ഇപ്പോൾ കുറച്ചും കൂടി അല്ലേ നമ്മുടെ സലീം കുമാർ, അദ്ദേഹം ഇല്ല നമ്മളെ വിട്ടുപോയി. അപ്പം ഈ ഒരു ഗാനം കുറച്ചും കൂടി നമ്മുടെ ഹൃദയത്തോട് അങ്ങ് തറച്ച് കയറുന്ന പോലെ തോന്നും. യെസ്, അപ്പോൾ ശംസുൻ ചേട്ടാ നന്നായിട്ട് പാടി കേട്ടോ. ആ ഒരു ഫീല് പോകാതെ തന്നെ മനോഹരമായിട്ട് ആലപിച്ചു, നല്ലൊരു കൈയടി. അടുത്ത ഗാനത്തിലേക്ക് പോകാം. അടുത്ത ഗാനം അയച്ചിരിക്കുന്നത് എൽ സി ചേച്ചിയാണ്. കേൾക്കാം, ആസ്വദിക്കാം.

എൽസി ചേച്ചി നന്നായിട്ട് പാടി കേട്ടോ, കൊള്ളാം, അടിപൊളി. സൂപ്പർ. ഇനി അടുത്ത പാട്ടിലേക്ക് പോകാം. അടുത്ത ഗായിക നമ്മുടെ ലിസി ചേച്ചി, കേൾക്കാം, ആസ്വദിക്കാം.

ലിസി ചേച്ചി നന്നായിട്ട് പാടി. എന്നാലും ലിസി ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ കൂടി കൂടെ ഉണ്ടായിരുന്നല്ലേ. അതിനനുസരിച്ച് പാടുന്നതിനനുസരിച്ച് ആ താളത്തിനനുസരിച്ച് പുള്ളിക്കാരിയുണ്ട്. തത്തയാണോ എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാം കിളിയുടെ. യെസ്, അപ്പോ ലിസി ചേച്ചി നന്നായിട്ട് പാടി, അടിപൊളി. പാട്ടുകാരെല്ലാം തകർക്കുന്നു തിമിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജപ്പൻ ചേട്ടന്റെ മെസ്സേജ് ഉണ്ട് കേട്ടോ. അതെ അതെ, എല്ലാവരും തകർത്തു. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ടാലന്റ് ഓഫ് ദി ഡേയും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ പരിപാടി, നമ്മുടെ സിനിമാസ്കോപ്പ് ആയിക്കോട്ടെ, റേഡിയോ കഫേ അല്ലെ, നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് ആയിക്കോട്ടെ, എല്ലാവരും ആസ്വദിച്ചു എന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സൂപ്പറായിട്ട് പാടി എന്ന് പറഞ്ഞുകൊണ്ട് ഷംസുദ്ദീൻ ചേട്ടനും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലിസിയാണ് മോളെ തത്ത. മാഗി ഇല്ലേ, മാഗി എന്നാണോ പേര്? ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ ആ പാടുന്നതിനനുസരിച്ച്. ലിസി ചേച്ചിയുടെ പാട്ടിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു എന്ന്. യെസ്, അതെ അതെ അതെ, ബിന്ദു, നമ്മുടെ ബിന്ദു ചേച്ചി അയച്ചിരിക്കുന്നു, കറക്റ്റ്. അടുത്തത് ഗീത ചേച്ചി അയച്ചിരിക്കുന്നു ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കഴിഞ്ഞപ്പം. ഹായ് ഗീത ചേച്ചി. അപ്പോൾ ഓക്കെ, നമ്മുടെ സമയം അതിക്രമിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ കേട്ട് മുട്ടാ കേട്ടോ. അപ്പോൾ പാട്ടുകൾ ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പാട്ട് വെച്ച് തരുന്നത്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59:35 ആയിട്ടുണ്ട്. റേഡിയോ കഫേയിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 5 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ചെറുകഥകളുടെ ലോകമായ കഥാസരിത് സാഗരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന കഥ സ്മിത മനോജ് എഴുതിയ കുറ്റബോധം. ഓഫീസിൽ വർക്കിന്റെ തിരക്കിലായിരുന്നു വിനയൻ. ആ സമയത്താണ് ലതിക മാഡം ക്യാമ്പിലേക്ക് വന്നത്. വിനയ, ഇത് തന്റെ മാളു എഴുതിയ കഥയല്ലേ? ദേ മാസികയിൽ വന്നിരിക്കുന്നു. വളരെ നന്നായിട്ടുണ്ട്. തന്റെ ഭാര്യയ്ക്ക് ഈ കഴിവുണ്ടെന്ന് താൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ലതിക മാഡം അത് പറഞ്ഞതും ഒട്ടൊരു അത്ഭുതത്തോടെ വിനയൻ ആ മാസിക പിടിച്ചു വാങ്ങി. അതെ, മാളു എഴുതിയ കഥയാണല്ലോ. മാളവിക വിനയൻ, ഫോട്ടോയും ഉണ്ട്. അയാൾ കുറച്ചൊരു കുറ്റബോധത്തോടെ ആ കഥ ഒറ്റയിരിപ്പിൽ വായിച്ചു. നല്ല ഭാവനാസമ്പുഷ്ടമായ കഥ. ഏതൊരു സാധാരണക്കാരനായ ആസ്വാദകനെയും പിടിച്ചിരുത്തുന്ന ഗ്രാമീണ ഭംഗി നിറഞ്ഞ ഇതിവൃത്തം ഒറ്റ ഫ്രെയിമിൽ കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കഥയുടെ പേര് നിഴലാഴം. പേരിന് അനുസൃതമായ കഥാവിഷ്കാരം. ഇവൾക്ക് ഇത്രയൊക്കെ കഴിവുണ്ടായിരുന്നു. പലപ്പോഴും അവൾ പറഞ്ഞിട്ടുണ്ട്, വിനുവേട്ട എന്റെ ഈ കഥയൊന്ന് വായിക്കണേ, ഇപ്പോൾ എഴുതിയതാ എന്നും പറഞ്ഞ് ഓരോ കഥ എഴുതി കഴിഞ്ഞും അവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും അതിൽ താല്പര്യമില്ലാത്ത വിനയൻ ആ കഥകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഇപ്പോൾ അയാളുടെ മനസ്സ് മാറ്റാൻ ലതിക മാഡം വേണ്ടി വന്നു. മാളവിക ബിരുദാനന്തര ബിരുദധാരിണിയാണ്. മാരേജിന് മുൻപ് ജോലി ചെയ്തിരുന്ന അവൾ മാരേജിന് ശേഷം വിനയന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ ജോലി രാജിവെച്ച് ഗൃഹഭരണവുമായി ഒതുങ്ങിക്കൂടി. വീട്ടിലെ പണികളെല്ലാം തീർന്ന് വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് കുത്തിക്കുറിക്കുന്ന പതിവുണ്ട്. അങ്ങനെ കുത്തിക്കുറിച്ച ഒരു കഥയാണ് മാസികയിൽ ഇപ്പോൾ അച്ചടിച്ചു വന്നത്. എങ്ങനെയാണ് മാളുവിന്റെ കഥ അച്ചടിച്ചു വന്നതെന്ന് വിനയൻ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടിയില്ല. മാളുവിന് അങ്ങനെ പറയത്തക്കതായി സുഹൃത് ബന്ധങ്ങളൊന്നുമില്ല. ഏതൊരു കാര്യത്തിനും വിനയനെ ആശ്രയിക്കുന്നവൾ. പിന്നെ എങ്ങനെ വിനയനറിയാതെ കഥ അച്ചടിച്ചു വന്നത്? അയാൾക്ക് വർക്കിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയായി. ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്ത് വേഗം വീട്ടിലേക്ക് തിരിച്ചു. അപ്രതീക്ഷിതമായി ആ സമയത്ത് വിനയനെ കണ്ട മാളു അമ്പരന്നു. ലോകം ഇടിഞ്ഞു വീണാലും അനാവശ്യമായി ലീവ് എടുക്കാത്ത ആളാണ് വിനുവേട്ടൻ. ഇന്നെന്തു പറ്റി? മാളു എന്ന വിളി കേട്ട് അവൾ വേഗം ഹാളിലേക്ക് ചെന്നു. എന്താ വിനുവേട്ട ഈ നേരത്ത്, എന്തു പറ്റി, സുഖമില്ലേ എന്നവളുടെ ചോദ്യം വകവയ്ക്കാതെ അയാൾ ആ മാസിക അവളുടെ നേരെ നീട്ടി. തുറന്നു വായിക്ക്, നിന്റെ കഥയുണ്ടല്ലോ ഇതിൽ. ഈ കഥ നീ ആർക്കാണ് കൊടുത്തത് പബ്ലിഷ് ചെയ്യാൻ? അവളത് കേട്ടതും അത്ഭുതത്തോടെ ആ മാസിക തുറന്നു നോക്കി. ഒരഞ്ചാറു പേജ് മറിച്ചതും അവളത് കണ്ടു. ദൈവമേ, തന്റെ കഥ അച്ചടിച്ചു വന്നിരിക്കുന്നു. ഒരുപാട് നാളായുള്ള തന്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി സന്തോഷക്കണ്ണി. അതൊന്നും ശ്രദ്ധിക്കാതെ വിനയൻ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. മാളുവിന്റെ ഓർമ്മയിൽ ആ ദിവസം ഓടിയെത്തി. അന്ന് സ്കൂളിൽ മകളുടെ പി ടി എ മീറ്റിങ്ങിന് പോയതും തിരിച്ചു വരുമ്പോൾ മകളുടെ ഫ്രണ്ടിന്റെ അമ്മ വീട്ടിൽ വന്നതും അവർ താൻ എഴുതിയ കഥകൾ കണ്ടതും അതിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നിഴലാഴം എന്ന കഥ കൊണ്ടുപോയതുമെല്ലാം നിറഞ്ഞൊഴുകിയ കണ്ണുകളാൽ മാളു അന്ന് നടന്നത് വിനയനോട് പറഞ്ഞു. ഭാര്യയുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് അവൾക്ക് വേണ്ട വിധത്തിൽ പ്രോത്സാഹനം നൽകാത്തതിലും ഒരുപാട് അവസരങ്ങളും സഹായിക്കാൻ ആ മേഖലയിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും തന്റെ ഭാര്യയുടെ ഈ കഴിവിനെ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചില്ലല്ലോ എന്നതിലും അയാൾക്ക് മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നി. കാലം ഓടിമറിഞ്ഞു. ഇന്ന് മാളവിക വിനയൻ അറിയപ്പെടുന്നൊരു എഴുത്തുകാരിയാണ്. എഴുത്തുകാരുടെ ഇടയിൽ തന്റേതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. വിനയന്റെ അളവറ്റ സ്നേഹവും പ്രോത്സാഹനവും കൊണ്ടുമാത്രം മാളവികയ്ക്ക് ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ കഴിഞ്ഞു.
റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 കഥാസരിസ് സാഗരത്തിൽ ശ്രോതാക്കൾ ഇന്ന് കേട്ട കഥ സ്മിത മനോജ് എഴുതിയ കുറ്റബോധം. ഈ കഥ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് കഥാസരിസ് സാഗരത്തിൽ നിന്ന് വിട പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിലെ പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷം

0: വർഷത്തേക്കുള്ള MSc ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
3: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ஃபாஸ்ட். மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக் ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறோம். மலங்கர சுரியானி கத்தோலிக்க சபா, திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ஞ 25 வருஷங்களுக்கிடையில் 200 ராங்குகൾ. நேஷனல் சைபர் டிஃபென்ஸ் ரிசோர்ஸ் சென்டராயும் சர்வகலாசால கவேஷண கேந்திரமாயும் பிரவர்த்திக்கோ. 4 ஓனேர்ஸ் பிருதங்களாய BCOM, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക് ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: കാട് തേടി, കടലു താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര. റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
0: 6 o'clock. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: റേഡിയോ മാക്പാസ് 90.4.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്.

0: ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയാണ് അച്ഛ മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ CSR ഫണ്ടുകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൌകര്യങ്ങൾ ഉണ്ടാക്കണം.
0: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച രണ്ട് വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഇമ്പോട് വളരെ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിൽ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകൾ എല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങൾ നമ്മൾ കൈക്കൊള്ളുന്നതാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3 തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുന്നു. 2024 June 9 അദ്ദേഹം 3 തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശനയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ S. സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023ലുണ്ടായ സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19-ന് തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30-നും അഷ്ടമിരോഹിണി വള്ളസദ്യ September 4-നും നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 മുതൽ ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ September 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 ദിവസം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല 1 300 രൂപ പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
0: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026ലെ പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 4 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ KMC പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിന്റെ അഫിലിയേറ്റഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾ, പഠനത്തോടൊപ്പം ട്രെയിനിങ്ങിനും അവസരം.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഹലോ ഹലോ, ഹായ്, നമസ്കാരം, ഗുഡ് ഈവനിംഗ്. സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. വൈകുന്നേരം റേഡിയോ കഫേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡിൽ ഞാനായിരിക്കും ഇഷ്ടമുള്ള പാട്ടൊക്കെ സെലക്ട് ചെയ്ത് റെഡിയായിട്ടിരുന്നോളാൻ. അപ്പോൾ എനിക്കറിയാം ഈ ഒരു സമയം ഏറ്റവും തിരക്കുള്ള ഒരു ടൈമാണ് അല്ലേ, കാരണം ഒരുപാട് പേരുണ്ട് അവരുടെ ഇഷ്ടമുള്ള ഗാനങ്ങൾ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ. എന്നാലും ചിലരൊക്കെ ആദ്യം മുതലേ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് കിട്ടാതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സങ്കടപ്പെടരുത്, അടുത്ത ദിവസവും നിങ്ങൾക്കുള്ള ചാൻസ് ഉണ്ട് എന്ന് കരുതി മുന്നോട്ട് പോകുക. അപ്പോൾ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഈ ഒരു മണിക്കൂർ നമുക്കിങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാം. വിളിക്കാം നിങ്ങളുടെ ഇഷ്ട ഗാനത്തിനായിട്ട് സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. വിളിക്കുന്ന നമ്പർ 046 920 330 0 4 6 9 2 7 3 0 3 3 3. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റും 27 സെക്കൻഡും ആകുമ്പോൾ എൻ്റെ ഒരു ഇഷ്ട ഗാനം തന്നെ ആദ്യം സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ വരികയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമ്മൾ കേട്ടു അല്ലേ. ഇളയരാജയുടെ മ്യൂസിക്കിൽ പിറന്ന് നമ്മുടെ എസ് പി ബി അതുപോലെ ജാനകി അമ്മയും ചേർന്ന് ആലപിച്ച മലരേ എന്ന് തുടങ്ങുന്ന ഗാനം. യെസ്, അപ്പോ ഈ ഒരു ഗാനത്തിന് ശേഷം നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിൽ ഫസ്റ്റ് കോളർ എത്തിയിരിക്കുന്നു. അത് ആരാണെന്നുള്ളത് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം. ആരാണ്? നമസ്കാരം, ആരാണ്? നടക്കാവ് സന്തോഷിയേട്ടൻ, പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് എന്റെ സുഹൃത്ത് ദേവദാസ് ചിങ്ങോലി എഴുതിയ ഗാനമാണ്.
0: ഏത് പാട്ടാണ്? പറഞ്ഞോളൂ.
1: ശരം എന്ന പടത്തില് ബെന്മേഘം കൊടുത്തു.
0: ശരി, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ദേവദാസ്, കെജ ജോയി, പി സുശീല.
0: ശരി, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഷീബ കുമരകം, പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ, അൻസാർ കൊല്ലം.
0: ശരി ശരി,
1: അമൃതക്കും നിലയത്തിൽ എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും.
0: ശരി ഏട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ നടക്കാവ് സന്തോഷി ഏട്ടനാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത്. ശരം എന്ന ചിത്രത്തിലെ വെൺമേഘം കുടച്ചൂടും എന്ന ഗാനമാണ്. ഈ ഒരു ഗാനം ദാ വരുന്നു, കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: പൊടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: നമ്മുടെ ശ്രീധരൻ ചേട്ടന്റെ ഒരു മെസ്സേജ് ഉണ്ട്. വെൺമേഘം കുടചൂടും, സൂപ്പർ സോങ്. ആരാധന തോന്നിയ അപൂർവം സംഗീത സംവിധായകരിൽ ഒരാളാണ് ജോയ് സർ. ഇഷ്ടഗായിക സുശീല ഒത്തുചേരുന്നു. കെ ജെ ജോയി ഈ പേര് നോക്കി ചിത്രങ്ങൾ കണ്ടിരുന്ന ഒരു കാലം ഓർമ്മയിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീധരൻ ചേട്ടന്. ഓക്കെ ചേട്ടാ, അപ്പൊ ഈ ഒരു ഗാനം ചേട്ടനും ആസ്വദിച്ചു അല്ലേ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത കാളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം, ആരാണ്? പറയൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
7: പട്ടം വന്ന ചിത്രവലി, മഴയേ തൂ മഴയേ എന്ന മനോഹരമായിട്ടുള്ള ഗാനം. ജയചന്ദ്രൻ സാറിനെ തോന്നുന്നുണ്ടല്ലേ മ്യൂസിക്?
6: എന്തോ
7: ജയചന്ദ്രൻ സാറിനെ തോന്നുന്നുണ്ടല്ലേ മ്യൂസിക്?
6: നോക്കാം, ചെക്ക് ചെയ്തിട്ട് പറയാട്ടോ. ഓക്കെ
7: ഓക്കെ.
6: അപ്പോ ആ ഒരു ഗാനം കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
7: ഞാൻ ഉണ്ട്. വിവാഹം കഴിഞ്ഞിരുന്നു, പക്ഷെ റിസപ്ഷൻ അവരുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. അവർക്ക് വേണ്ടി, അവരുടെ പേര് ഞാൻ പറയാം, ജിബിൻ ആൻഡ് ശ്രുതി, അവർക്ക് വേണ്ടി ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഈ ഗാനം ഇഷ്ടമുള്ളവർക്കും പിന്നെ എനിക്കും ഇഷ്ടമാണ്. വെച്ചു തരണേ.
6: ഓക്കെ, തീർച്ചയായിട്ടും. ജയചന്ദ്രൻ സാറിന്റെ ആണ് കേട്ടോ.
7: ഓക്കെ
6: ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോ നമ്മുടെ എൽസി ചേച്ചിയാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത്. എൽസി ചേച്ചി പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഇതാ ഗാനം വരുന്നു. അതിനു മുമ്പ് അനിൽ ചേട്ടന്റെ ഒരു മെസ്സേജ് കൂടിയുണ്ട്. പങ്കുവച്ചാൽ കുറയുന്നതാണ് സങ്കടങ്ങൾ, അതുപോലെ തന്നെ പങ്കുവച്ചാൽ കൂടുന്നതാണ് സ്നേഹവും സന്തോഷവും. സ്നേഹപൂർവം ശുഭരാത്രി നേരുന്നു സുഖനിദ്ര. ഹായ് അമൃത കാർത്തിക്കുട്ടി, ഗുഡ് ഈവനിങ്. ഫസ്റ്റ് സോങ് തന്നെ സൂപ്പർ. ഒപ്പം ദീപക്കുട്ടി, അപ്പോസ് കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എൽ സി ചേച്ചി ചോദിച്ച പാട്ടിലേക്ക് പോകുന്നു. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കേശവോ, നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. അതും ഈ ഒരു ടൈമിൽ കേൾക്കാൻ പറ്റിയ ഒരു ഗാനം അല്ലേ. മഴയേ തൂമഴേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഏത് ഗാനമാണ്, ആരാണ് അത് ചോദിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു തന്നെ അറിയാം. ഗുഡ് ഈവനിങ്, നമസ്കാരം. ആരാണത്?
1: ഹലോ.
0: ഹലോ,
1: അമൃതക്കുട്ടി.
0: ഗുഡ് ഈവനിങ്. ഷീബ ചേച്ചിയല്ലേ?

0: കുട്ടിക്കും പിന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഈ പാട്ട് ഞാൻ.
1: ഓക്കെ ചേച്ചി, ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്, നമുക്ക് പാട്ട് കേൾക്കാം
0: കേട്ടോ.
1: ഓക്കെ, അപ്പൊ നമ്മുടെ ഷീബ ചേച്ചിയാണ് കുമരകത്ത് നിന്ന് പാട്ട് ചോദിച്ചിരിക്കുന്നത്. പിക്നിക് എന്ന ചിത്രത്തിലെ ഓടിപ്പോകും വസന്തകാലമേ എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ദാ വരുന്നു പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു സോങ്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் ஆட்டோனமஸ் காலேஜ் திருவல்லா. மேக் ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறோம். மலங்கர சுரியானி கத்தோலிக்க சப திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR Accreditation, AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ஞ 25 வருஷங்களுக்கிடையில் 200+ ராங்குகൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക് ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.
1: സബദ, നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് അരമണിക്കൂർ

0: ആയിരിക്കാണ് ഇനി അരമണിക്കൂർ കൂടി. ഈ അരമണിക്കൂറിൽ ഇനി ആരൊക്കെയാണ്, ഏതൊക്കെ പാട്ടാണ് എന്നുള്ളത് നമുക്ക് പിറകെ പിറകെ അറിയാം. ഇപ്പോ നിലവിൽ നമ്മളോടൊപ്പം അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം. മിനി ചുമത്ര.
0: മിനി ചേച്ചി ചുമത്രയിൽ നിന്നും മിനി ചേച്ചി പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
1: സിന്ധു ഭൈരവിയിലെ പാടറിയെ പഠിപ്പറിയെ പള്ളിക്കുടം താനറിയൂ.
0: നമ്മുടെ ചിത്ര ചേച്ചിയുടെ അല്ലേ?
1: ആ അതെ. നമ്മുടെ റേഡിയോ കൂട്ടുകാർക്കും അമൃത കുട്ടിക്കും ദീപകുട്ടിക്കും അപർണ കുട്ടിക്കും എല്ലാവർക്കും വേണ്ടി.
0: ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം
1: കേട്ടോ.
0: ഓക്കെ. നമ്മുടെ മിനി ചേച്ചിയാണ് പാട്ട് ചോദിച്ചത്. ഒരു തമിഴ് സോങ് ആണ് കേട്ടോ, പാടറിയേ എന്ന് തുടങ്ങുന്ന. നമ്മുടെ ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിൽ ആ ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: സഭയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഒരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് അമൃത, ഗാനം ആവശ്യപ്പെടുന്നില്ല, പക്ഷേ ഗാനങ്ങൾ കേട്ടുകൊണ്ട് തുടക്കം മുതൽ ഒപ്പമുണ്ട്. അതിനിടെ ഒരു ശുഭരാത്രി നൽകുകയാണ്, സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. തീർച്ചയായിട്ടും ദാ ആന്റണി ചേട്ടന്റെ ശുഭരാത്രി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളറിലേക്ക് പോകുന്നു. ഗുഡ് ഈവനിങ്, നമസ്കാരം, ആരാണ്? ഗുഡ് ഈവനിങ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പ്രകാശ് ചേട്ടൻ, പറയൂ, ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ചക്രമുത്തിലെ മറന്നുപോ പൂമകൾ എന്നുള്ള പാട്ട് വേണം.
0: ഷോ, സങ്കടപ്പെടുത്തുവാണോ?
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഉണ്ട്. അമൃതക്കുട്ടിക്കും ദീപക്കുട്ടിക്കും അവർണക്കുട്ടിക്കും പിന്നെ ത്രിമൂർത്തീസിനും പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, അപ്പൊ എല്ലാ കുട്ടിമാർക്കും ത്രിമൂർത്തീസിനും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അല്ലേ?
1: പിന്നെ എന്റെ കൂട്ടുകാരൻ അഖിലിനും വേണ്ടി.
0: ശരി ശരി, ഓക്കെ ചേട്ടാ, അപ്പൊ പറഞ്ഞ എല്ലാവർക്കും പിന്നെ താങ്ക് യു സോ മച്ച് ഞങ്ങൾക്കും ഡെഡിക്കേറ്റ് ചെയ്തതിന് കേട്ടോ. ശരി ചേട്ടാ, ഓക്കെ, പാട്ടേക്കാം. നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പ്രകാശേണ്ണാണ് വിളിച്ചത്. ചക്രമുത്ത എന്ന ചിത്രത്തിലെ മറന്നുവോ പൂമകളെ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ദാസേട്ടൻ ആലപിച്ച ആ ഗാനം കേൾക്കാം. സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ നമ്മളെ മനോഹരമായിട്ടുള്ള ദാസേട്ടന്റെ ശബ്ദത്തിലൂടെ ആ ഗാനം കേട്ടു അല്ലേ. ചക്രമുത്ത് എന്ന ചിത്രത്തിലെ മറന്നുവോ എന്ന് തുടങ്ങുന്ന ഗാനം. ഇനി അടുത്ത വരാൻ പോകുന്ന ഗാനം ഏതാണ്, ആരാണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: നമസ്കാരം അമൃത കാർത്തിക.
0: നമസ്കാരം, ഇതാരാണ്?
1: ഷൈബി മാത്യൂസ് ആണ്, പെരുമ്പാവൂരുന്നു.
0: ഷൈബി ചേട്ടാ, എന്തൊക്കെയുണ്ട് അവിടെ, മഴ എങ്ങനെയുണ്ട്?
1: ഇവിടെ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു.
0: ആണോ, അപ്പോ ഏകദേശം എല്ലായിടത്തും അങ്ങനൊക്കെ തന്നെ.
1: അതെ അതെ.
0: ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്നിപ്പോ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡ് ഞാൻ
0: കേട്ടോണ്ടിരിക്കുന്ന
1: ജസ്റ്റ് നിർത്തി ഒന്ന് വിളിച്ചു നോക്കിയത്, അപ്പൊ തന്നെ കിട്ടി.
0: ഓക്കേ, ഭാഗ്യവാൻ.
1: അതെ അതെ. ഇതുവരെ മലയാളം ഒരു തമിഴൊക്കെ ആയിട്ടാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്, അപ്പൊ ഒരു ഹിന്ദി ഇരിക്കട്ടെ.
0: ശരി, ചോദിച്ചു.
1: പോരാത്തതിന് നമ്മുടെ നല്ല മഴയും ഒക്കെ അല്ലേ, അപ്പൊ ആൾക്കാരൊക്കെ ഒന്ന് ചില്ലായി വൈബായി ഇരിക്കട്ടെ. നമ്മുടെ എസ് പി ബിയുടെ സാജനിലെ തുംസേ മിൽനേക്ക് തമന്നാഹെ.
0: അപ്പൊ ഡെഡിക്കേഷൻ
1: ഉണ്ടോ? ഡാൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട്
0: എല്ലാരും എൻജോയ് ചെയ്യട്ടെ അല്ലേ.
1: എൻജോയ്.
0: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ നമ്മുടെ കെച്ചിക്കൂട്ടിന്റെ കെച്ചിയമോളുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം.
0: കഴിഞ്ഞ ദിവസം അല്ലേ.
1: അപ്പൊ ഒരുപാട് പേര് വിളിച്ചും മെസ്സേജിലൊക്കെ ആശംസകൾ അറിയിച്ചിണ്ടായിരുന്നു. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും
0: ശരി ചേട്ടാ. അപ്പൊ
1: അതിന്റെ ഒരു താങ്ക്സ് ആയിട്ട് ഇരിക്കട്ടെ ഈ പാട്ട്.
0: ശരി,
1: നമ്മുടെ പ്രിയപ്പെട്ട ഷീബ ചേച്ചിക്കും ആനന്ദ് ചേട്ടൻ ചേച്ചി അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും.
0: ശരി ചേട്ടാ, മോൾക്ക് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കണം കേട്ടോ എന്റെ വക.
1: ഓക്കേ, താങ്ക്യൂ, താങ്ക്യൂ അമൃത.
0: ഓക്കേ ചേട്ടാ, കേൾക്കാം പാട്ടേക്കാം. അപ്പൊ നമ്മുടെ ഷൈബി ചേട്ടനാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്ന സാജൻ എന്ന മൂവിയിലെ തുംസേ മിൽനേ എസ് പി പി സാറാണ് പാടിയിരിക്കുന്നത്. അപ്പൊ ആ ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ലക്ഷ്യമിട്ട കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 99 2491.

കാഴ്ചകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ ലാസ്റ്റ് ലക്കി കോളറിലേക്ക് പോവാണ് കേട്ടോ. ആരാണ് അത് എന്നുള്ളത് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം.
0: നമസ്കാരം. ആരാണിത്?
1: ഇത് ഞാൻ ചക്കളം.
0: ചക്കളം, ശശി ചക്കളം. ശശിയേട്ടാ പറയൂ. ശശിയേട്ടാ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് കാണാ കണ്മണിന്റെ മുട്ടമുട്ട എന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാ.
0: കൊച്ചുമക്കൾക്ക് വേണ്ടിട്ട് അല്ലേ?
1: ആദി അതുൽ അഥർവ്.
0: ആദി അതുൽ അഥർവ്.
1: അതെ, അവർക്ക് വേണ്ടിയാ.
0: ഓക്കെ ചേട്ടാ, അവർക്ക് മൂന്ന് പേർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേക്കാം കേട്ടോ. നമ്മുടെ ചക്കളത്ത് നിന്നും ശശിചേട്ടനാണ് വിളിച്ചത്. കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് ആണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. കാണാ കൺമണി എന്ന ചിത്രത്തിലെ മുത്തേ മുത്തേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ അപ്പൊ വരാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ലിസി ചേച്ചി, ഹായ്. അമൃമോൾ കെസിയ മോൾക്ക് പ്രാർത്ഥനയോടെ ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാ നന്മകളും സമ്പൽ സമൃദ്ധിയും പിറന്നാൾ ആശംസകളും നേരുന്നു. ഗോഡ് ബ്ലസ്. താങ്ക് യു ഷൈബി എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ലിസി ചേച്ചിയാണ് മെസ്സേജ് ചെയ്തത്. ലിസി ചേച്ചിക്കും ശുഭരാത്രി നേരുകയാണ്. ബിന്ദു ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. ഹായ് അമൃത, നമസ്കാരം. ഇന്ന് കൂട്ടുകാരെല്ലാവരും ചോദിച്ച പാട്ടുകൾ എല്ലാം ഇഷ്ടമായിട്ടോ. ഷീബ ചോദിച്ച പാട്ട് ഓടിപ്പോകും വസന്തകാലമേ കുറേ നാളായി കേട്ടിട്ട്. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സസ്നേഹം ബിന്ദു, ദിലീപ് കൊടകര, തൃശൂർ. ഒപ്പം ഒരു പിക്ചർ മെസ്സേജും ഉണ്ട്. ഗുഡ് നൈറ്റ്, സ്നേഹപൂർവ്വം ശുഭരാത്രി, സുഖനിദ്ര. പ്രിയ സുഹൃത്തെ, ഈ രാത്രിയിൽ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഉറങ്ങാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എസ് പി ബി സോങ്, എന്റെ ഇഷ്ട ഗാനം എന്നും പറഞ്ഞിട്ടുണ്ട് ബിന്ദു ചേച്ചി. ഓക്കെ ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചിക്കും ശുഭരാത്രി നേരുന്നു. അടുത്ത മെസ്സേജ്, മുത്തേ വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാര്യം, ഞാൻ വിളിച്ച ഉടനെ കോൾ കണക്ട് ആവുകയും എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നായ പട്ടം മൂവിയിലെ ജയചന്ദ്രൻ സാർ സംഗീതം ചെയ്ത മഴയെ തൂമഴയെ എന്ന മനോഹരമായ ഗാനം മഴ ദിവസം അവസരോചിതമായി. താങ്ക് യു സോ മച്ച്. എല്ലാവരും ആവശ്യപ്പെട്ട നല്ല നല്ല പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മാക്ഫാസ്റ്റിന് ബിഗ് സല്യൂട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എൽസി ചേച്ചി. എൽസി ചേച്ചിക്കും ശുഭരാത്രി, താങ്ക് യു. അടുത്ത സിറാജിയേട്ടൻ, ഗുഡ് നൈറ്റ് അമ്രു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് നൈറ്റ്. അങ്ങനെ അങ്ങനെ സമയം ദാ 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 20 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മുടെ ശശിചേട്ടൻ, ചക്കളത്ത് നിന്ന് വിളിച്ച ശശിചേട്ടൻ ചോദിച്ചതുപോലെ മൂന്ന് കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ട് കാണാ കൺമണി എന്ന ചിത്രത്തിലെ മുത്തേ മുത്തേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം ദാ വരുന്നു. ഈ ഗാനം ഞാനും എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം പാട്ടുകളൊക്കെ തന്നുകൊണ്ടിരുന്നത് ആർ ജെ അമൃത കാർത്തിക. ഇനി മറ്റൊരു പ്രോഗ്രാമിലൂടെ വീണ്ടും നമുക്ക് ഒത്തുചേരാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് ഗുഡ് നൈറ്റ്.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 8 o'clock. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ് കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം,

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
5: റേഡിയോ മാക് ഫാസ്റ്റ് സ്റ്റുഡൻസ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്റ്റുഡൻസ് കോർണറിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം, കുട്ടികളും മൊബൈൽ ഫോണും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ. ഈ വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി എത്തുന്നു മാക് ഫാസ്റ്റ് കോളേജിലെ MCA സ്റ്റുഡന്റ് അനശ്വര ആന്റണി.
6: ഇന്നത്തെ വീടുകളിലെ ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വാക്കിൽ പറഞ്ഞ സ്ക്രീൻ എന്നാണ് ഉത്തരം. കുട്ടികൾ ഒരു കാലത്ത് വീടിന് പുറത്തു പോയി കളിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നോ അവരുടെ പുതിയ കളിസ്ഥലം മൊബൈൽ സ്ക്രീനാണ്. കരച്ചിൽ നിർത്താനും ഭക്ഷണം കഴിപ്പിക്കുവാനും അല്ലെങ്കിൽ ഒരു നിമിഷം ശാന്തമാക്കാനുമായി ഫോൺ ഉപയോഗിക്കുന്നത് ഒരു പതിവായി മാറ്റിയിരിക്കുന്നു. മാതാപിതാക്കൾക്ക് ഒരാശ്വാസം തന്നെയാകും ഇത്. പക്ഷേ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയൊരു അപകട സൂചനയാണ്. കുട്ടികൾ മൊബൈലിൽ ആകർഷിക്കപ്പെടുന്നത് ഒരു സാധാരണ കാരണമായി തോന്നുമെങ്കിലും അതിനി ഒരു ഡിജിറ്റൽ പാസിഫറായി മാറിയിരിക്കുകയാണ്. ഒരു കളിപ്പാട്ടമല്ല, മറിച്ച് കുട്ടിയെ ശാന്തമാക്കുന്ന ഒരു മരുന്ന് പോലെ. ഗെയിമുകളിലും ആപ്പുകളിലും ഒരേ ലെവൽ കടന്നു പോകുമ്പോഴും കുട്ടികളുടെ തലച്ചോറിൽ ഡോപമിൻ എന്ന രാസവസ്തു പ്രവർത്തിക്കുന്നു. അത് സന്തോഷം നൽകും, ആവേശം നൽകും. അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇതാണ് അഡിക്ഷന്റെ തുടക്കം. ഇതിന്റെ ദോഷങ്ങൾ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ശരീരത്തിലാണ്. അമിതമായ സ്ക്രീൻ സമയം കാരണം കുട്ടികളിൽ മയോപ്പിയ അഥവാ ഹ്രസ്വദൃഷ്ടി അതിവേഗത്തിൽ കൂടിയിരിക്കുന്നു. അതേസമയം മൊബൈലിന്റെ നീല വെളിച്ചം അവരുടെ ഉറക്കം കെടുത്തുകയും പഠനശേഷി ശ്രദ്ധയും കുറയ്ക്കുകയും ചെയ്യുന്നു. ഉറക്കം തെറ്റിയാൽ കുട്ടിയുടെ പെരുമാറ്റവും പഠനഫലവും എല്ലാം മാറിപ്പോകും. നമ്മിൽ പലരും കണ്ട അനുഭവമാണിത്. ശാരീരിക പ്രശ്നങ്ങളെക്കാൾ ഗൗരവമുള്ളതാണ് മാനസികമായും സ്വഭാവപരമായും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇന്ന് ചെറിയ കുട്ടികൾക്ക് ഒരു നിമിഷം പോലും ശാന്തമായിരിക്കാൻ കഴിയാത്തത് അവരുടെ ശ്രദ്ധാകേന്ദ്രത്തിന്റെ കുറവാണ്. സോഷ്യൽ മീഡിയ റീൽസ്, ഷോർട്സ് പോലുള്ള വേഗത്തിലുള്ള ഉള്ളടക്കങ്ങൾ അവർക്ക് തുടർച്ചയായി മാറ്റാം എന്നൊരു പ്രതീക്ഷ സൃഷ്ടിക്കുന്നു. അതിനാൽ ഒരു പുസ്തകം വായിക്കാൻ, ഒരു കാര്യത്തിൽ സമയം ചെലവഴിക്കുവാനോ ഒരു കളിയിൽ മുഴുകുവാനോ ഉള്ള ക്ഷമ നഷ്ടപ്പെടുന്നു. അതുപോലെ യഥാർത്ഥ ലോകത്തോടുള്ള ബന്ധം മാറുന്നു. സുഹൃത്തുക്കളോടൊത്ത് കളിക്കുന്നതിലൂടെ ലഭിക്കുന്ന സാമൂഹിക കഴിവുകൾ നഷ്ടമാകുന്നു. തോൽവി, ജയം, വഴക്ക്, ഇണക്കം, ജീവിത പാഠങ്ങൾ നൽകുന്ന ഈ അനുഭവങ്ങൾ സ്ക്രീനിൽ ലഭിക്കാത്തവയാണ്. ഇന്റർനെറ്റിലൂടെ സൈബർ ബുള്ളിംഗ് പോലുള്ള അപകടങ്ങൾ കുട്ടികളെ മാനസികമായി ക്ഷീണിപ്പിക്കാനും ഭയപ്പെടുത്താനും ഇടയാക്കുന്നു. അതേസമയം ഒരു ചോദ്യമുണ്ട്, ഈ പ്രശ്നത്തിന് പരിഹാരം മൊബൈൽ പൂർണ്ണമായി നിരോധിക്കലാണോ? യഥാർത്ഥത്തിൽ അത് അസാധ്യമാണ്. ഇന്ന് പഠനത്തിനും ആശയവിനിമയത്തിനും നിരവധി കാര്യങ്ങൾക്കും ടെക്നോളജി ആവശ്യമാണ്. അതിനാൽ പരിഹാരം നിരോധനമല്ല, പകരം നിയന്ത്രണമാണ്. അതും ആദ്യം വീട്ടിലിരുന്ന മാതാപിതാക്കളാണ് കാണിക്കേണ്ടത്. നമ്മൾ തന്നെ എല്ലായ്പ്പോഴും സ്ക്രോൾ ചെയ്ത് കഴിയുന്നവർ ആയിരിക്കെ കുട്ടികളെ ഫോൺ ഒഴിവാക്കൂ എന്ന് പറയുന്നത് ഫലം ചെയ്യില്ല. അവർ നമ്മളെ തന്നെയാണ് അനുകരിക്കുന്നത്. ഒരു വീട്ടിൽ ചില നോൺ സ്ക്രീൻ സോണുകൾ വേണം. ഭക്ഷണ സമയത്ത് ഫോണില്ല, കിടപ്പുമുറിയിൽ ഫോണില്ല. കുട്ടികൾക്കായി പകരം പ്രവർത്തനങ്ങൾ ഒരുക്കണം. പുസ്തകം, ചിത്രരചന, ഔട്ട്ഡോർ ഗെയിമുകൾ, ചെറിയ ജോലികളിൽ പങ്കാളിത്തം. ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളെ ബോറടിക്കാൻ അനുവദിക്കണം. ബോറടിക്കുമ്പോഴാണ് അവരുടെ സൃഷ്ടിപരതയും ചിന്തകളും വളരാൻ തുടങ്ങുന്നത്. അതിനു പുറമെ കുട്ടിയുടെ ഓൺലൈൻ ലോകത്തെക്കുറിച്ച് മാതാപിതാക്കൾ അറിയണം. സംശയത്തോടെയല്ല, സൗഹൃദത്തോടെ. അവർ കാണുന്ന വീഡിയോകൾ എന്താണ്, അവർ കളിക്കുന്ന ഗെയിമുകൾ എന്താണ്, അതിനെക്കുറിച്ച് തുറന്നു ചോദിക്കാൻ കുട്ടികൾക്കും നമ്മളോട് പറയാനുള്ള ധൈര്യം വരും. ഇന്റർനെറ്റിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മയെയും അച്ഛനെയും ഭയമില്ലാതെ പറയാം എന്ന വിശ്വാസം കുട്ടിക്ക് നൽകേണ്ടത് മാതാപിതാക്കളാണ്. അവസാനം ഒരൊറ്റ സത്യമാണ്, സാങ്കേതിക വിദ്യ ഒരു നല്ല വൃത്തിയമാണ്, പക്ഷേ മോശം യജമാനനുമാണ്. നമ്മുടെ കുട്ടികൾ ടെക്നോളജിയുടെ അടിമകളാകാതെ അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സമയം കൊടുക്കൂ, സ്നേഹം കൊടുക്കൂ, സ്ക്രീനിൽ സമയം കുറയ്ക്കൂ. അതാണ് അവരുടെ ഭാവിക്കുള്ള ഏറ്റവും വലിയ സമ്മാനം.
4: റേഡിയോ മാക്ഫാസ്റ്റ് സ്റ്റുഡൻസ് കോർണർ ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സ്റ്റുഡൻസ് കോർണറിൽ കുട്ടികളും മൊബൈലും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് മാക്ഫാസ്റ്റ് കോളേജിലെ MCA സ്റ്റുഡന്റ് അനശ്വര ആന്റണി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

കണക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സീറോ ഡെലിവറി
2: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ കേരളീയരുടെ ഭക്ഷണങ്ങളിൽ പ്രധാന സ്ഥാനമുള്ള ഒരു കറിയുണ്ട്, പയറുകറി അല്ലേ. നമ്മൾ ദിവസവും ഭക്ഷണത്തിൽ എളുപ്പത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആരോഗ്യകരവും രുചികരവുമായിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പൊ നമ്മൾ ജോലി തിരക്കുകൾക്കൊക്കെ ഇടയിലും വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കറി എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് തേങ്ങ അരയ്ക്കാൻ സമയമില്ലാത്ത ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കറിയാണല്ലേ. ചൂട് ചോറിനൊപ്പം കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് മാത്രമല്ല, ചെറുപയറിന്റെ പോഷക ഗുണങ്ങളും പിന്നെ സിമ്പിൾ ആയിട്ടുള്ള മസാലക്കൂട്ടൊക്കെ ചേർന്നതുകൊണ്ട് തന്നെ കുട്ടികളിൽ നിന്ന് മുതിർന്നവർ വരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പൊ നമ്മൾ ചെറുപയർ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ കറി രുചിയിൽ മാത്രമല്ല, നമുക്കറിയാം ഹെൽത്തി ആണ്. അതുപോലെ പ്രോട്ടീൻ ഒരുപാട് അടങ്ങിയിട്ടുള്ള ചെറുപയർ ശരീരത്തിന് ഊർജം നൽകുന്നതിനും ദഹനത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അധിക മസാലകളോ എണ്ണയോ ഇല്ലാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഇന്ന് നമ്മളൊരു ചെറുപയർ കറിയാണ്, അതായത് തേങ്ങ ചേർക്കാത്ത ഒരു സ്പെഷ്യൽ പയറുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയർ, 10-11 ഉള്ളി എടുക്കുക, തക്കാളി ഒരു വലുത്, പച്ചമുളക് 2 അല്ലെങ്കിൽ 3 എണ്ണം എരിവിനനുസരിച്ച്, വെളുത്തുള്ളി 3 അല്ലി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളകുപൊടി, 1/2 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് കറിവേപ്പില, 2 tablespoon വെളിച്ചെണ്ണ, 1/2 teaspoon കടുക്, 2 വറ്റൽമുളക്. ഇത്രയാണ് നമ്മൾ എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ 1 cup ചെറുപയർ, ചെറിയ ഉള്ളി 10-12 എണ്ണം എടുക്കുക, തക്കാളി 1 വലുത്, പച്ചമുളക് 2-3, വെളുത്തുള്ളി 3 അല്ലി, മഞ്ഞൾപ്പൊടി 1/2 teaspoon, മുളകുപൊടി 1 teaspoon, മല്ലിപ്പൊടി 1/2 teaspoon, കുരുമുളക് പൊടി 1/2 teaspoon, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെറുപയർ നന്നായിട്ട് കഴുകി ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം. അതിനുശേഷം കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും അല്പ ഉപ്പും ചേർത്തിട്ട് 3-4 whistle വരുന്നത് വരെ വേവിക്കണം. പയറ് നന്നായിട്ട് വെന്തിരിക്കണം കേട്ടോ, കാരണം ചെറുപയർ കറിയായിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത്. പക്ഷെ അധികം ഉടഞ്ഞു പോവുകയും ചെയ്യരുത്, കാരണം ചെറുപയറൊക്കെ വേവിക്കുമ്പോഴുള്ള ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ വേവാണ്. കുഴഞ്ഞു പോയാലും പ്രശ്നം, വെന്തില്ലെങ്കിലും പ്രശ്നം. അപ്പൊ ആ ഒരു മീഡിയം പരുവത്തിന് വേവിച്ചെടുക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ, അതായത് ഇത് നമ്മൾ തയ്യാറാക്കി കുക്കറിൽ 4-5 whistle വരുന്നത് വരെ വേവാനായിട്ടത് 3-4 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യം ചില കുക്കർ പെട്ടെന്ന് വേവും, സ്റ്റീലിന്റെ ഉണ്ട്, അങ്ങനെയുള്ള പല ടൈപ്പ് ഉണ്ടല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് തന്നെ അറിയാം നമ്മൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് എത്ര വിസിൽ വന്നാലാണ് ഇത് വേവുക എന്നുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് അത് വേവിക്കാൻ വെക്കുക. അതിന്റെ ഇടയിൽ ഒരു പാന് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുക. ഇതിലേക്ക് അരിഞ്ഞ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നതുവരെ വഴറ്റി കൊടുക്കുക. പിന്നെ പച്ചമുളക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് നമ്മൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഉടയുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് സോഫ്റ്റ് ആയതിനു ശേഷം പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ചെറിയ തീയിൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വരുമല്ലോ, ആ ടൈമിൽ വേവിച്ച പയർ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഉപ്പും കൂടി ചേർക്കുക. അതായത് ചെറുപയർ വേവിച്ച വെള്ളം അതിലുണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചാൽ മതി. ഇനി 5 മുതൽ 7 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി അല്പം കുറുകി നല്ല പരുവത്തിനെത്തുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒന്ന് മുകളിലോട് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു നാടൻ ടേസ്റ്റ് ഇരട്ടിയാകും. ഈ പയർ ഒഴിച്ചേറി ചൂട് ചോറിനൊപ്പം കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ പപ്പടം കൂടി ഉണ്ടെങ്കിൽ പറയണ്ട. ഒരച്ചാറും ഒരു മീൻ വറുത്തതും ഒരു തോരനും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കോമ്പിനേഷനാണ്. കഞ്ഞിക്കൊപ്പം നല്ലതാണ് കേട്ടോ, കഞ്ഞിയൊക്കെ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊപ്പം ഈ ഒരു ചെറുപയർ കറി നല്ലതായിരിക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: மேக்பாஸ்ட், மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக்பாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கோம். மலங்கர சுரியானி கத்தோலிக்க சப திருவல்லா அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 வருஷங்களுக்கിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ

0: ഹിന്ദുസ്ഥാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല. സമയം

അരിയാഹാരം എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പൊതുവെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് അരിയാഹാരം. ഈ അരിമാവ് ഉപയോഗിച്ചുണ്ടാക്കുന്ന പലതരം പലഹാരങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടതായിരിക്കും. ഈ അരിമാവ് ഉപയോഗിച്ച് മറ്റ് പല പ്രയോജനങ്ങളുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചാമയം വിത്ത് മീ ആർ ജി അപർണ. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ അരിമാവ് കൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് എങ്ങനെ തിളങ്ങിക്കാം എന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സ്കിന്നിന് നല്ലൊരു തിളക്കവും അതുപോലെ തന്നെ നമ്മുടെ ടാനിനെയൊക്കെ കളയാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഐറ്റം എന്താണെന്ന് ഓൾറെഡി ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അരിപ്പൊടിയാണ് കേട്ടോ, തരികളില്ലാത്ത നല്ല അരിപ്പൊടി എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്, നല്ല കട്ട തൈര്. പുളിയില്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പൊ ഈ രണ്ട് ഐറ്റംസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ, നല്ല വൃത്തിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം നല്ലൊരു പേസ്റ്റ് പരുവാകുന്നത് വരെ ഇത് മിക്സ് ചെയ്യണം. ഇനി നമ്മുടെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ചെയ്ത ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് ഫേസിൽ അങ്ങനെയും ഉണങ്ങാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് ചെറു ചൂട് വെള്ളത്തിൽ അല്പം നാരങ്ങാ നീര് വേണമെങ്കിൽ പിഴിഞ്ഞ് ചേർക്കാം. ഇനി നാരങ്ങയൊക്കെ ഉപയോഗിക്കുമ്പോൾ നീറ്റൽ പുകച്ചിൽ അങ്ങനെ അസ്വസ്ഥതകളൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നാരങ്ങ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് ചെറു ചൂട് വെള്ളത്തിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്താൽ മതി. നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ തിളങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് തിളങ്ങാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്ക്, അതാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ശമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം ശമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4.

സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. കാട് തേടി, കടലു താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
1: ശുഭയാത്ര.
2: ഹലോ, നമസ്കാരം. ശുഭയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഈ 3-4 ദിവസത്തെ നീണ്ട ഉല്ലാസയാത്ര നമുക്കൊക്കെ വളരെ സന്തോഷം തരുന്നതാണെങ്കിലും ചിലർക്ക് ഒരു മടുപ്പൊക്കെ തോന്നൂല്ലേ? കാരണം ആ യാത്രാ സൗകര്യം ഉൾപ്പെടെ നീണ്ട യാത്രയ്ക്ക് ചിലവഴിക്കേണ്ട പണം വരെ കാരണമായേക്കാം. ചുരുങ്ങിയ ദിവസം കൊണ്ട് കൂടുതൽ കാഴ്ചകൾ ആസ്വദിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ യാത്ര വളരെ രസകരമായിരിക്കും അല്ലെ? ഇനി കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ പൂരപ്പെരുമയുടെ നാടാണ്. ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പിന്റെ ഗാംഭീര്യവും മേളക്കൊഴുപ്പും വർണ്ണശബളമായ കുടമാറ്റവും സ്വദേശീയരെ മാത്രമല്ല വിദേശീയരെ ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. പശ്ചിമഘട്ട മലയോര പ്രദേശവും സമതല പ്രദേശങ്ങളായ കടൽ തീരവും ഉൾപ്പെടുന്ന തൃശൂർ ജില്ല വ്യത്യസ്തമായ ഭൂപ്രകൃതികളാൽ സമ്പന്നമാണ്. കാഴ്ചകളുടെ പെരുമഴയായ തൃശൂർ ജില്ല വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കൂട്ടുന്നു. കേട്ടിട്ടുണ്ടോ മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം? തൃശൂർ പട്ടണത്തിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം. തൃശൂരിലെ ജനങ്ങൾക്ക് പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടം. മഴക്കാലത്ത് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് പ്രകൃതി നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത്. ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്കുള്ള ഒറ്റയടി കാനനപാതയിലൂടെ നടക്കുമ്പോൾ പലയിടത്തായി ചെറുവെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കാഴ്ചയുടെ ശോഭ കൂട്ടുന്ന പക്ഷിക്കൂട്ടങ്ങളുടെ കലവറയാണ് ഈ മരോട്ടിച്ചാൽ. അടുത്തത് ചിമ്മിണി വന്യജീവി സംരക്ഷണ കേന്ദ്രം. എല്ലാവിധ വന്യജീവികളെയും സുലഭമായി കാണുന്ന വന്യജീവി കേന്ദ്രമല്ല ഇവിടം, പക്ഷേ എല്ലാത്തരം വന്യജീവികളുടെയും സാന്നിധ്യമുള്ള പ്രദേശമാണ്. തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലുള്ള ആമ്പല്ലൂരിനടുത്താണ് ഈ ചിമ്മിണി വന്യജീവി സംരക്ഷണ കേന്ദ്രം. ചിമ്മിണി നദിക്ക് കുറുകെ 75 മീറ്റർ ഉയരമുള്ള ഒരു ഡാമും ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. 3 ഡാമുകൾ അടങ്ങിയ ഡാം ടു ഡാം ടൂറിസം തന്നെയാണിതിൽ പ്രധാന ഘടകം. പച്ചപ്പ് നിറഞ്ഞ സസ്യജാലങ്ങളുടെ സങ്കേതം കൂടിയാണ് ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം. സാഹസിക മലകയറ്റക്കാർക്ക് മലകയറുവാനുള്ള നടപ്പാതകൾ ഇവിടെയുണ്ട്. ഒരു കാലത്ത് നിബിഡ വനങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്ന ഇവിടം ഇന്ന് വനനശീകരണം മൂലം നാമാവശേഷമായിരിക്കുന്നു കേട്ടോ. എങ്കിലും വന്യസൗന്ദര്യം തുളുമ്പുന്ന ചിമ്മിണി മലയിടുക്കുകൾക്കൊപ്പം ചേർന്ന് കിടക്കുന്ന ജലാശയം അടുത്തു തന്നെ ആവാസ വ്യവസ്ഥയുടെ നാഴികക്കല്ലായ ഹരിതവനം. നിലയ്ക്കാത്ത കിളികളുടെ കളകളാരവം കാടിനെ ഹൃദയഹാരിയാക്കുന്നുണ്ട്. അപ്പോൾ തൃശൂർ ജില്ലയിൽ ഒരുപാടൊരുപാടുണ്ട് നമുക്ക് കാണാനും ആസ്വദിക്കാനും അനുഭവിക്കാനുമായിട്ട്. അപ്പോൾ മറക്കാതെ തൃശൂർ ജില്ലയെ നിങ്ങളുടെ ബക്കൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കോളൂ കേട്ടോ. ഇന്ന് ഈ ശുഭയാത്ര ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
4: റേഡിയോ മെക്ഫാസ് 90.4. ടൈം ചെക്ക്
5: 9 o'clock. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിൽ നമ്മളോടൊപ്പം ഉള്ളത് മെക്ഫാസ്റ്റ് കോളേജിലെ MCA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ കൃപ തങ്കച്ചൻ. ഇന്ന് നമ്മളോട് മാഡം സംസാരിക്കുന്ന വിഷയം AI മനുഷ്യന്റെ സുഹൃത്തോ ശത്രുവോ. കേൾക്കാം കരിയർ കോമ്പസിൽ.
6: നമസ്കാരം, എന്റെ പേര് കൃപ തങ്കച്ചൻ. ഞാൻ മെക്ഫാസ്റ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം AI മനുഷ്യന്റെ സുഹൃത്തോ ഭീഷണിയോ. ഇന്ന് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സിനിമകളിൽ മാത്രം കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. മൊബൈൽ ഫോൺ നമ്മോട് സംസാരിക്കുന്നു, ഗൂഗിൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു, സോഷ്യൽ മീഡിയ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ വീഡിയോകൾ കാണിക്കുന്നു. ഇതെല്ലാം സാധ്യമാകുന്നത് ഒരു സാങ്കേതിക വിദ്യയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. എന്നാൽ ഈ AI മനുഷ്യന്റെ ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്ന ഒരു നല്ല സുഹൃത്താണോ, അല്ലെങ്കിൽ ഭാവിയിൽ മനുഷ്യന് തന്നെ വെല്ലുവിളി ായേക്കാവുന്ന ഒരു ഭീഷണിയോ? ഇതാണ് ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു ലളിതമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. AI എന്നത് എന്താണ്? മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെയാണ് AI എന്ന് പറയുന്നത്. സാധാരണ കമ്പ്യൂട്ടറുകൾ നാം നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കുകയും പക്ഷേ AI സിസ്റ്റങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കും, വിവരങ്ങൾ വിശകലനം ചെയ്യും, ചിലപ്പോൾ മനുഷ്യനെ പോലെ പ്രതികരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങൾ മൊബൈലിൽ സംസാരിക്കുമ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സിറി നിങ്ങളെ മനസ്സിലാക്കുന്നത് AI ഉപയോഗിച്ചാണ്. യൂട്യൂബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന വീഡിയോകൾ നിർദ്ദേശിക്കുന്നത് AI ആണ്. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ കാണിക്കുന്നത് പോലും AIയുടെ സഹായത്തോടെയാണ്. ഇപ്പോൾ AIയുടെ നല്ല വശങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആരോഗ്യരംഗത്ത് AI ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ചില രോഗങ്ങൾ മനുഷ്യ ഡോക്ടർമാർ കണ്ടെത്തുന്നതിന് മുമ്പേ AI കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടായി. എക്സ്റേ, സ്കാനിംഗ് തുടങ്ങിയ പരിശോധനകളിൽ രോഗലക്ഷണങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ AI സഹായിക്കുന്നു. ചികിത്സ കൂടുതൽ കൃത്യവും വേഗതയിലുമുള്ളതാകുന്നു. വിദ്യാഭ്യാസ രംഗത്തും AI വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെയും പഠന രീതി മനസ്സിലാക്കി വ്യക്തിഗത പഠന സഹായം നൽകാൻ ഇന്ന് AI സിസ്റ്റങ്ങൾക്ക് കഴിയുന്നു. കുട്ടികൾക്ക് സംശയം ചോദിക്കാം, ഉടൻ മറുപടി ലഭിക്കും. ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കും മികച്ച പഠന സാധ്യതകൾ ലഭിക്കുന്നു. കൃഷിയിലും AI സഹായകരമാണ്. കാലാവസ്ഥ പ്രവചനം, മണ്ണിന്റെ ഗുണനിലവാരം പരിശോധിക്കൽ, വിളകൾക്ക് രോഗം വരുന്നതിന് മുമ്പേ മുന്നറിയിപ്പ് നൽകൽ, ഇതെല്ലാം ഇന്ന് AI വഴി സാധ്യമാണ്. ഇന്ന് കർഷകരുടെ നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. ബാങ്കിംഗ് മേഖലയിൽ AI ഉപയോഗിക്കുന്നത് തട്ടിപ്പുകൾ കണ്ടെത്താനാണ്. സംശയാസ്പദമായ ഇടപാടുകൾ AI വേഗത്തിൽ കണ്ടെത്തുന്നു. അതുപോലെ ട്രാഫിക് നിയന്ത്രണം, ഓൺലൈൻ സേവനങ്ങൾ, വ്യവസായ മേഖല, വിമാനയാത്ര, എല്ലായിടത്തും AI വലിയ സഹായമാണ്. കോവിഡ് കാലത്ത് പോലും AI വളരെ സഹായകമായി. രോഗവ്യാപനം പഠിക്കാനും മരുന്ന് ഗവേഷണത്തിനും വിവരശേഖരണത്തിനും AI ഉപയോഗിച്ചിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ AI മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്ത് തന്നെയാണെന്ന് തോന്നും. പക്ഷേ എല്ലാ സാങ്കേതിക വിദ്യയ്ക്കും പോലെ AIക്കും ചില അപകടങ്ങളും ഉണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന കാര്യം തൊഴിലില്ലായ്മ. ഒരു കാലത്ത് മനുഷ്യർ ചെയ്തിരുന്ന പല ജോലികളും ഇന്ന് മെഷീനുകൾ ചെയ്യുന്നു. ബാങ്കുകളിൽ, ഫാക്ടറികളിൽ, ഓഫീസുകളിൽ, കടകളിൽ ഓട്ടോമേഷൻ വർദ്ധിക്കുകയാണ്. ഇതോടെ ചില ജോലികൾ ഇല്ലാതാകുമോ എന്ന ആശങ്ക സ്വാഭാവികമാണ്. എന്നാൽ മറ്റൊരു വശം കൂടിയുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നു. AI വിദഗ്ധർ, ഡാറ്റ അനലിസ്റ്റുകൾ, സൈബർ സുരക്ഷാ വിദഗ്ധർ എന്നിവർക്കുള്ള അവ്യക്തത ഇന്ന് വളരുകയാണ്. അതിനാൽ ജോലി ഇല്ലാതാകുന്നതല്ല, ജോലിയുടെ സ്വഭാവം മാറുന്നതാണ് എന്ന് പറയാം. AI കുറിച്ച് പറയുമ്പോൾ സ്വകാര്യതയുടെ പ്രശ്നവും വളരെ പ്രധാനമാണ്. ഇന്ന് നമ്മുടെ മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഇടപാടുകൾ എല്ലാം ഡാറ്റയായി ശേഖരിക്കപ്പെടുന്നു. നമ്മൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്, എവിടേക്കാണ് പോകുന്നത്, എന്താണ് വാങ്ങുന്നത്, ഇതെല്ലാം AI പഠിപ്പിക്കുന്നു. ഈ വിവരങ്ങൾ തെറ്റായി ഉപയോഗിക്കപ്പെട്ടാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് ഡീപ്പ് ഫേക്ക്. AI ഉപയോഗിച്ച് ഒരാളുടെ മുഖവും ശബ്ദവും കൃത്രിമമായി സൃഷ്ടിക്കാം. ആരെങ്കിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതായി വീഡിയോ ഉണ്ടാക്കാം. ഇത് സമൂഹത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും കാരണമാകാം. അതേപോലെ AIയെ അമിതമായി ആശ്രയിക്കുന്നത് മനുഷ്യരുടെ ചിന്താശേഷിയെ പോലും ബാധിക്കാമെന്ന് ചിലർ പറയുന്നു. ചെറിയ കാര്യങ്ങൾ പോലും AIയോട് ചോദിച്ചു ചെയ്യുമ്പോൾ മനുഷ്യരുടെ സൃഷ്ടിപരമായ ചിന്ത കുറയുമോ എന്ന ആശങ്കയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. AI ഒരു ഉപകരണം മാത്രമാണ്. അതിനെ നല്ലതിനും ഉപയോഗിക്കാം, തെറ്റായ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഒരു വൈദ്യുതി ഉദാഹരണമായി എടുക്കാം. വൈദ്യുതി ഉപയോഗിച്ച് ആശുപത്രി പ്രവർത്തിപ്പിക്കാം. അതേ വൈദ്യുതി അപകടത്തിലും കാരണമാകാം. അതിനാൽ പ്രശ്നം സാങ്കേതിക വിദ്യയല്ല, അത് ഉപയോഗിക്കുന്ന മനുഷ്യരിലാണ്. AI മനുഷ്യനെ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുമോ എന്ന ചോദ്യവും ഇന്ന് പലരും ചോദിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യന്റെ വികാരങ്ങളും മാനവികതയും കരുണയും സൃഷ്ടിപരമായ ചിന്തയും AIക്ക് പൂർണ്ണമായി പകരം വയ്ക്കാൻ കഴിയില്ല. AIക്ക് വിവരങ്ങൾ ഉണ്ടാകാം, പക്ഷേ മനുഷ്യർക്കുള്ള മനസ്സ് അതിനില്ല. അതുകൊണ്ട് AIയെ പേടിക്കേണ്ടതില്ല, പകരം അതിനെ മനസ്സിലാക്കുകയും ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുകയും വേണം. സ്കൂളുകളിലും കോളേജുകളിലും AIയെക്കുറിച്ചുള്ള അറിവും നൽകണം. AI ഉപയോഗിക്കുന്നതിനുള്ള നിയമങ്ങളും നൈതിക മാനദണ്ഡങ്ങളും ശക്തമാക്കണം. ഭാവിയിൽ AI നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൂടുതൽ സ്വാധീനം ചെലുത്തും. ഡോക്ടർമാർക്കും അധ്യാപകർക്കും എഞ്ചിനീയർമാർക്കും വിദ്യാർത്ഥികൾക്കും സാധാരണ ജനങ്ങൾക്കും എല്ലാവർക്കും AIയെക്കുറിച്ച് അടിസ്ഥാന അറിവ് ആവശ്യമായ കാലമാണിത്. അവസാനമായ ഒരു കാര്യം, AI മനുഷ്യന്റെ ശത്രുവല്ല, പക്ഷേ മനുഷ്യൻ നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അത് ഭീഷണിയായേക്കാം. അറിവോടെയും ഉത്തരവാദിത്വത്തോടെയും AI ഉപയോഗിച്ചാൽ അത് മനുഷ്യന്റെ ഏറ്റവും വലിയ കൂട്ടാളിയായി മാറും. മനുഷ്യന്റെ ബുദ്ധിയും മാനവികതയും കൈകോർക്കുമ്പോൾ AI ഭാവിയെ മനോഹരമാക്കും. മാക്ഫസ് കോളേജിൽ ആരംഭിച്ചിരിക്കുന്ന BCA ഓണേഴ്സും MCA പ്രോഗ്രാമുകളും ഇന്നത്തെ സാങ്കേതിക ലോകത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ് തുടങ്ങിയ ആധുനിക വിഷയങ്ങൾ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ തൊഴിൽ മേഖലകളിൽ കൂടുതൽ സാധ്യതകൾ നേടാൻ സഹായകരമാകും. സാങ്കേതിക വിദ്യകളെ മനസ്സിലാക്കി പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് പഠന രീതി ക്രമീകരിച്ചിരിക്കുന്നത്. അതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഭാവിയിലെ AI അധിഷ്ഠിത ലോകത്തെ ആത്മവിശ്വാസത്തോടുകൂടി നേരിടാൻ കഴിയും. നമസ്കാരം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. കരിയർ കോമ്പസിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മാക്ഫസ് കോളേജിലെ MCA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ കൃപ തങ്കച്ചൻ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കണ്ണുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: 1924
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

അയ്യോ ആപത്ത, പാറണ്ട പാറണ്ടെന്ന് പറ, പള്ളി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചെന്ന് പാറണ്ടെന്ന് പറ.

0: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-9924-91.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ്.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിങ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
2: റേഡിയോ മെക്ഫാസ് 90.4. ടൈം ചെക്ക്.
6: 10 o'clock. കാടുതേടി കടല് താണ്ടി കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
2: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. RJ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

നമസ്കാരം. മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. ഇന്ന് മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനായിരുന്ന ഭരതൻ എന്ന അതുല്യ പ്രതിഭയുടെ ഗാനങ്ങളിലൂടെയാണ്. കാൽപ്പനിക ഭാവന കൊണ്ട് അഭ്രപാളിയിൽ വിസ്മയം തീർത്ത ചിത്രകാരൻ, ചലച്ചിത്രകാരൻ, മലയാള സിനിമയിൽ വിസ്മയ സൃഷ്ടികളൊരുക്കിയ മഹാപ്രതിഭ, മറ്റനവധി വിശേഷണങ്ങളിലും ഭ്രമിക്കാത്ത കലാകാരൻ ഭരതൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ചിത്ര സംയോജകൻ, ഗാനരചയിതാവ്, കലാ സംവിധായകൻ തുടങ്ങി പല നിലകളിൽ മികവ് തെളിയിച്ച ഭരതന്റെ ചിത്രങ്ങൾ ഒരു വാക്മേയ ചിത്രം പോലെ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്.

നൂറ്റാണ്ടു കാലത്തെ ചലച്ചിത്ര സപരിയിൽ 40 ചിത്രങ്ങൾ. ഭരതൻ സിനിമയോടടുത്തത് വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് നിന്നാണ്. മനസ്സിലെ കഥാഭാവനകളെല്ലാം നിറങ്ങളായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. പച്ചയായ ജീവിത ആവിഷ്കാരമായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ. പ്രണയവും പകയും ഗൃഹാതുരതയും വൈകാരിക വിക്ഷോഭങ്ങളുമെല്ലാം സിനിമയിലൂടെ സന്നിവേശിപ്പിക്കാൻ ഭരതൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു.

ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവർത്തിച്ചു പാടിയിരുന്ന അദ്ദേഹത്തിന് അസാമാന്യമായ താളബോധവും സംഗീത ജ്ഞാനവും ഉണ്ടായിരുന്നു. സ്വന്തം സിനിമയിലെ സംഗീതത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഗാനസന്ദർഭവും കഥാപാത്രത്തിന്റെ മാനസിക വ്യാപാരങ്ങളുമടക്കം കഥാപരിസരം വരെ ഗാനരചയിതാക്കൾക്ക് ഭരതൻ പറഞ്ഞുകൊടുക്കുമായിരുന്നു.

എത്ര ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? കൂടെ ആർജി അമൃത കാർത്തിക. ഭരതന്റെ സംഗീത പ്രാവീണ്യത്തിന് ഉദാഹരണമാണ് കേളിയിലെ താരം വാൽക്കണ്ണാടി നോക്കി എന്ന ഗാനം. കൈതപ്രത്തിന്റെ ഗാനരചനയിൽ ഭരതൻ സംഗീതം ചെയ്ത ചിത്രത്തിൽ കെ ചിത്രയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. കേളിയിലെ തന്നെ ഓലേലം പാടി ഈണം സിനിമയിലെ മാലേയ ലേപനം, അമ്പാടിക്കുട്ട എന്നീ ഗാനങ്ങളും ഭരതന്റെ തൂലികയിൽ വിരിഞ്ഞതാണ്.

എല്ലാവരോടും അദ്ദേഹം കഥകൾ പറയുമായിരുന്നു. ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ കഥ തന്നെയാണല്ലോ, അതാരും മോഷ്ടിക്കാനെന്ന് ചോദിക്കും. പറന്നുപോകുന്ന കാക്കയോട് വരെ ഭരതൻ സമ്മതം ചോദിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വടക്കാഞ്ചേരി കഥകൾ ഭരതൻ എന്നും പ്രിയപ്പെട്ടതായിരുന്നു. സ്വന്തം നാടിനെക്കുറിച്ച്, നാട്ടുകാരെക്കുറിച്ച് അത്രയേറെ വാതോരാതെ അദ്ദേഹം സംസാരിക്കുമായിരുന്നു.

സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സു മുഴുവൻ. ഓരോ കഥയും സിനിമയാക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഓരോ കഥയ്ക്കും കഥാപാത്രത്തിനും അതിലെ നിറങ്ങൾക്കും ഭരതന്റെ മനസ്സിൽ കൃത്യമായി സ്ഥാനമുണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ നിമിഷവും രാഗി മൂർച്ച കൂട്ടിക്കൊണ്ടേയിരുന്നു.

ചിലരൊരു തുറന്ന പുസ്തകമാണെന്ന് പറയും. അതിലെ ഓരോ താളും പലർക്കും സുപരിചിതവുമാണ്. എന്നാൽ കഥാപാത്ര നിർമ്മിതിയിൽ വേറിട്ട് നിൽക്കുന്ന ഭാവങ്ങളാണ് ഭരതന്. അമരവും പാഥേയവും അച്ഛൻ മകൾ ബന്ധത്തിന്റെ തീവ്രത കാട്ടിത്തരുന്നവയാണ്. അച്ഛന്റെ വേദനകൾ ഉള്ളിലേക്ക് തറഞ്ഞു കയറും. കണ്ടിരിക്കുന്നവരെ കൂടി കരയിപ്പിക്കുന്ന ഒരു ഭരതൻ മാജിക്കായിരുന്നു ആ ചിത്രങ്ങളൊക്കെ. മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടത്തിൽ ഭരതൻ വാത്സല്യമാകും.

ഇനി മറ്റൊരു കാര്യം, ഭരതനിലെ ചിത്രകാരനെ കോറിയിട്ട ചിത്രമാണ് വൈശാലി. സിനിമയിലെ എല്ലാ സീനുകളും കഥാപാത്രങ്ങളും ഭരതൻ നേരത്തെ വരച്ചു വെച്ചിരുന്നു. അതിന് നിറം കൊടുത്തപ്പോൾ ഒരു ക്ലാസിക് സിനിമയാണ് അവിടെ പിറന്നത്. ചുരത്തിലെ ഫ്രെയിമിന്, വസ്ത്രത്തിന് ഭരതൻ കൊടുത്തത് മണ്ണിന്റെ നിറമായിരുന്നു. അവിടെ കാൽപ്പനിക ചിത്രകാരനായി ഭരതൻ മാറി. താഴ്വാരത്തിൽ ഭരതൻ പകയുടെ പ്രതിരൂപമാണ്. ദേവരാഗം പറഞ്ഞു തീരാത്ത പ്രണയത്തിന്റെ ബാക്കി പത്രമാണെങ്കിൽ കാറ്റത്തെ കിളിക്കൂടി പ്രണയം പകയായി.

പച്ചയായ ആവിഷ്കാരമാണ് ഭരതൻ സിനിമകളെല്ലാം. അതുകൊണ്ട് തന്നെ ഭരതന്റെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം സ്വതന്ത്രരാണ്. സ്ത്രീ സൗന്ദര്യത്തിന്റെ വിവിധ തലങ്ങളെ ഒപ്പിയെടുത്തുള്ള ചിത്രീകരണമാണത്. അവരുടെ എല്ലാ വികാര വിചാരങ്ങളും ഭാവങ്ങളും തുറന്നു കാണിക്കുകയും ചെയ്യും. വലിയ ചുവന്ന പൊട്ടുതൊട്ട് വരുന്ന നായികമാർ ഭരതൻ സിനിമകളുടെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അവിടെ പ്രണയത്തിന്റെ, സദാചാര ബോധത്തിന്റെ, സ്നേഹത്തിന്റെ, സഹനത്തിന്റെ, വിരഹത്തിന്റെ ഉള്ളറകൾ ഭേദിച്ച് നായികമാർ ആടിത്തിമിർത്തുന്നു.

വൈഗയ്ക്ക് മാത്രമല്ല, ചിത്രങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്കെല്ലാം വ്യക്തത നൽകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. വെങ്കലത്തിലെ കുഞ്ഞിപ്പെണ്ണും വൈശാലിയിലെ മാലിനിയും അതിൽ ചിലത് മാത്രം. അങ്ങനെ ഭരതൻ ചിത്രങ്ങൾക്ക് ഒരുപാടൊരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. ഗാനങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നു അല്ലെ. ഇന്ന് മധുരഗീതങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ കുറച്ച് ചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര പോയത്. ഇന്ന് ഈ ഗാനങ്ങൾ നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.